0: കുതിച്ചെഴുന്നേറ്റ് ഓടിച്ചെന്ന് കൂടെ ചാടി. തിരമാലകൾ അലറിപ്പാഞ്ഞുവന്ന് പൊട്ടിച്ചിരിച്ചു. മീതെ തെളിഞ്ഞുവരുന്ന നക്ഷത്രങ്ങൾ കൺതിരുമ്മി നോക്കുകയാണ്. ഒന്നും കാണുന്നില്ല. തിരമാലകൾ കിതയ്ക്കുന്ന മാറുമായി ഓടിയോടി വരുന്നു. വീണുരുളുന്നു, ചിതറിപ്പോകുന്നു. നക്ഷത്രങ്ങൾ കൂടെ കൂടെ കൺമിഴിച്ചു നോക്കി. ഒന്നുമില്ല. ജലപ്പരപ്പിന് മുകളിൽ മനുഷ്യ ശിരസ് ഒന്നുമില്ല. എന്തിനാണ് സുലൈമാൻ കടലിലേക്ക് എടുത്തു ചാടിയത്? വെള്ളത്തിലാണ്ടുപോകുന്ന ഒരു നിഴലിന് കൂട്ടുനിൽക്കാൻ അയാളോട് ആര് പറഞ്ഞു? രക്ഷപ്പെട്ടോളൂ എന്നേ പ്രകൃതി പറയുന്നുള്ളൂ. രക്ഷിക്കൂ എന്ന് ആരാണ് പറയുന്നത്? ഇതൊന്നും അയാൾ ചിന്തിച്ചില്ല. സമയമുണ്ടായിരുന്നില്ല. ആരും കൽപ്പിച്ചുകൂട്ടി തുമ്മാറില്ലല്ലോ. അയാളുടെ ആത്മാവൊന്ന് തുമ്മിപ്പോയി. സർദിം.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ എ എം മേരിക്കുട്ടിയുമായി അഭിമുഖം.
1: ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ വീട്ടിലില്ലായിരുന്നു, അപ്പൊ എവിടെ പോയി? ഞാൻ കൊളാവത്ത് പോയി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് വേഗം സ്ട്രൈക്ക് ചെയ്തു, കോവളത്താണെന്ന് മനസ്സിലായി. ലാംഗ്വേജ് അക്വിസിഷൻ സ്റ്റേജിൽ വാക്കുകളിലെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത്, മെറ്റാതീസിസ് എന്നാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഈ മെറ്റാതീസിസ് നമുക്ക് ഉണ്ടാവും, പക്ഷെ നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മളത് ഓവർകം ചെയ്യും. ഈ കുട്ടിക്ക് 10-12 വയസ്സായിട്ട് ഈ കുട്ടി ഓവർകം ചെയ്തിട്ടില്ല. പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നലെ അച്ഛന് സുഖമില്ലായിരുന്നു. എന്തുപറ്റി? അച്ഛന് പുറത്ത് വേദനയായിരുന്നു. ശരി, എന്നിട്ട് എന്ത് ചെയ്തു? അത് ശാന്ത തവടി കൊടുത്തു. അവന്റെ സ്പീച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് എറേഴ്സ് ഉണ്ട്. ഇപ്പൊ കുട്ടി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ മിടുക്കനായി പോയി.
0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
2: ആകാശവാണി, സമയം 8:35. ഇപ്പോൾ സ്മൃതി മധുരം. സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സലിൽ ചൗധരി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീതം ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ബംഗാളിന്റെ മണ്ണിൽ നിന്നും മലയാളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകളുടെ സംഗീത ലോകത്തേക്ക് പകർന്ന അദ്ദേഹത്തിന്റെ ഈണങ്ങൾക്ക് ഇന്നും അതേ പുതുമയും മാധുര്യവുമുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ ആ അനശ്വര സംഗീതത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം സ്മൃതി മധുരത്തിലൂടെ. ആദ്യം യേശുദാസ് പാടിയ ഒരു ഗാനമാണ് ചിത്രം മദനോത്സവം. ഈ ഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
6: ചിത്രപാടിയത് ചിത്രം തുമ്പോളി കടപ്പുറം, രചന ONV കുറുപ്പ്.

0: സലിൽ ചൗധരി ഈണം നൽകിയ ഗാനങ്ങളാണ് സ്മൃതിമധുരത്തിലൂടെ നാം കേട്ടത്.
1: ആകാശവാണി സംഗീത സരണി മൃദംഗ പാഠം പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ, പഠിക്കുന്നത് മാവേലിക്കര എച്ച് വിശ്വദേവ്.
2: നമസ്കാരം സർ.
3: നമസ്കാരം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും മൃദംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ മൃദംഗ ക്ലാസ്സിൽ നമുക്ക് രൂപകതാളം എടുക്കാം. രൂപകതാളത്തിൽ നമ്മൾ നിറയെ നടകൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുണ്ട് എങ്കിലും ഈ ക്ലാസ്സിൽ ഒരു വലിയ മോറ കോർവേ ഒന്ന് നോക്കാം.
2: ഓക്കെ,
3: വലിയ മോറ കോർവേ. അപ്പോൾ രൂപതാളം നമുക്കറിയാം, രണ്ടടി ഒരു വീച്ചല്ലേ. അങ്ങനെ താളം പോകുന്നു. അപ്പം അതായത് നടയിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ വാശി വരാറുണ്ട്. ഇപ്പൊ വലിയ മൂറ കോർവേന്ന് ചൊല്ലുമ്പോൾ ഒരു ചൊൽക്കെട്ട് എടുത്ത് അത് ആസ് വലിയ മൂറ കോർവയും അതിൻ്റെ കണക്ഷൻ കിട്ടുന്നത് പോലെ നമുക്ക് വന്ന് ഒരു കോർവയുമായിട്ട് സാധാരണ അങ്ങനെ വായിക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും നമുക്ക് ഒരു വലിയ മുറ കോർവയും നോക്കാം. അപ്പൊ ആദ്യം എഴുതി കൊടുക്കും വിശ്വ മിശ്രം, രണ്ട് മിശ്രമായിട്ട് എടുത്തോളാം.
2: അപ്പോൾ
3: തിങ്കിണ്ണത്തും തിങ്കിണ്ണത്തും തീ താങ്കട്ട്

0: ഭാഷ. അപ്പം അങ്ങനെ ഇത് നമുക്ക് ഓർവേ മട്ടും നോക്കിയിട്ടുണ്ട്. അല്ല നല്ല അത് എത്ര ദൂരം നമ്മൾ അഴകുപ്പെടുത്തി വാസിക്ക മുടിയുമോ അത്രയും ദൂരം അത് ചൊൽകെട്ടുകൾ കൂടെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ വാസിക്കുമ്പോൾ നല്ലതായിരിക്കും. ഇപ്പോൾ ഒന്നുകൂടെ നമ്മുടെ രണ്ടുപേർ ചേർന്നുകൊണ്ട് വാസിക്കാം ഇത് കോർവ് മട്ടും.
1: ഓക്കെ സർ.
0: ഓക്കെ, 1 2 3 4.

0: അങ്ങനെ അത് വലിയ മുറ കോർവൈ.
1: ഓക്കെ സർ,
0: ഇതിനല്ല പ്രാക്ടീസ് ചെയ്യാം. ഇതിൻ്റെ ആസലുള്ള ഒരു കോർവൈ കൂടെ നമ്മൾ നോക്കിയിരുന്നല്ലോ. തിങ്കിണത്തും താങ്ക് തിങ്കിണത്തും തകത തിങ്കിണത്തും താങ്ക് തിങ്കിണത്തും തകത തിങ്കിണത്തും തകതികുത തിങ്കിണത്തും താങ്ക് തിങ്കിണത്തും തിങ്കിണത്തും തിങ്കിണത്തും തിങ്കിണത്തും തിങ്കിണത്തും തിങ്കിണത്തും അത് സങ്കീർണത്തിന് നമ്മൾ നിറയെ വെറൈറ്റി നമ്മൾ പാത്തിരിക്കും. ത തി തിങ്കിണത്ത് ഒന്ന് ഒരു ഇത്, രണ്ടാമത് ഒന്ന് തട്ടി തട്ടി ഒന്ന് അതല്ല ഇതാ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സൈക്കിൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം മെജോ ജോസഫ്.

0: കിസാൻ വാണി
1: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: ഇനി ദ ഫിലിം സ്റ്റാർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: കളിപ്പാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന കോന്നിയൂർ ഭാസ്, സംഗീതം രവീന്ദ്രൻ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ഇനി നമുക്ക് സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മൗസേപ്പച്ചൻ.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321, 9496556321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. രചന ഓൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: ചതുരംഗം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. എം ജി ശ്രീകുമാറും സൗമ്യയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജി ശ്രീകുമാർ. ആകാശവാണി, സമയം 10 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം.
1: നമസ്കാരം. 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡ് കരസ്ഥമാക്കിയ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിൾ ആണ് ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിലുള്ളത്. സ്വാഗതം.
2: നമസ്കാരം മാഡം.
1: സാറിന്റെ കുട്ടിക്കാലം ഒക്കെ എവിടെയായിരുന്നു?
2: ഞാൻ 1972 ജനിക്കുന്നത്. പാലായിക്കടുത്ത് ചൂണ്ടചേരി എന്ന സ്ഥലത്ത് ആണ് എൻ്റെ മാതാപിതാക്കൾ ആദ്യം താമസിച്ചിരുന്നത്. എനിക്ക് 4 വയസ്സുള്ള സമയത്ത് അവർ രാമപുരം എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ രാമപുരത്തിനടുത്ത് കൂടപ്പലം LP സ്കൂളിൽ ആരംഭിച്ചു. പിന്നീട് UP സ്കൂളൊക്കെ സെയിൻറ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ രാമപുരത്തായിരുന്നു. രാമപുരത്ത് പഠിക്കുമ്പോഴാണ് കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം 1986 സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവയിൽ ചേർന്ന് 7 തൊട്ട് പഠനം തുടർന്നു. പിന്നെ 1990 സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസമൊക്കെ എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു 1990 മുതൽ 1997 വരെ.
1: കുട്ടിക്കാലത്ത് എല്ലാം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു?
2: എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു. ജന്മനാൽ കാഴ്ചയില്ലായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് 3 മാസത്തിനുള്ളിൽ കാഴ്ചയെല്ലാം കിട്ടി. കാഴ്ച കിട്ടിയ ശേഷം സ്കൂൾ കാലത്ത് 8 വരെ സാധാരണ കുട്ടികളോടൊപ്പം സാധാരണ സ്കൂളിൽ പോയി പഠിച്ചിരുന്നു.
1: സാർ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു വ്യക്തിയാണല്ലോ. പരിമിതികൾക്കിടയിലും വിദ്യാഭ്യാസത്തിന് ഒരു കുറവും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ആ മേഖലയിൽ മുന്നേറാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ പ്രചോദനം രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്?
2: അച്ഛൻ്റെ സഹോദരങ്ങള് 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവര് കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നവരായിരുന്നു. അപ്പൊ കാഴ്ച പോയ സമയത്ത് അവര് പറഞ്ഞു അവനെ വെറുതെ വീട്ടിലിരുത്തരുത്, സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ട്, അതൊക്കെ അന്വേഷിച്ച് അവിടെ കൊണ്ട് ചേർക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചികിത്സാ സംബന്ധമായി ബന്ധപ്പെട്ട് അങ്കമാലി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് ഈ അന്ധവിദ്യാലയങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രോഷർ ആശുപത്രിയിൽ നിന്ന് തരികയുണ്ടായി. അതിന് പ്രകാരം ഞങ്ങൾ ആദ്യം തലയോലപ്പറമ്പ് SEC സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ അന്വേഷിച്ചു. അപ്പൊ അവിടെ 7 വരെ പഠനമുള്ളൂ. തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ജനറൽ കുട്ടികളോടൊപ്പം ആണെന്നുള്ള മനസ്സിലാക്കി അവർ ഹൈസ്കൂൾ ബോയ്സിനെ എടുക്കുന്നില്ല എന്നും നിർദ്ദേശം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങൾ ആലുവ അന്ധവിദ്യാലയത്തെ സമീപിച്ചു. അപ്പൊ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവര് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമായിരുന്നു. അപ്പം ബ്രെയിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ബ്രെയിൽ ലിപി പഠിക്കുന്നതിനായിട്ട് 7 വീണ്ടും അഡ്മിഷൻ തന്നത്. അങ്ങനെ 1 അവിടെ ബ്രെയിലൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും 8 തൊട്ട് പൊതുവിഭാഗത്തില് കുട്ടമശ്ശേരി സ്കൂളില് മറ്റു കുട്ടികളോടൊപ്പം പഠിച്ചു വരുന്നത്.
1: താങ്കളെപ്പോലെ പ്രശ്നമുള്ള ഒരു വിദ്യാർത്ഥി ഇതുപോലെ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കാൻ സാഹചര്യമില്ലെങ്കിൽ സാധാരണ സ്കൂളിൽ പഠിച്ചാൽ സാധാരണഗതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നം കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് 1. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ബോർഡ് വർക്കുകൾ കുട്ടികൾ കാണുന്നില്ല. അപ്പൊ അത് കേട്ട് പഠിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് 1 വരുന്നത്. പിന്നെ കൂടെയുള്ള കുട്ടികൾ, പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ ചിലപ്പം അത്ര കോപ്പറേറ്റീവ് ആണോന്നില്ല. അപ്പൊ അതിനകത്ത് സ്കൂൾ ടീച്ചേഴ്സിന്റെ, ക്ലാസ് ടീച്ചേഴ്സിന്റെ, അതുപോലെ സബ്ജക്ട് എടുക്കുന്ന അധ്യാപകരുടെ ഒക്കെ ഒരു കെയർ മറ്റു കുട്ടികളോട് അവർ പറഞ്ഞു കൊടുക്കും. കാഴ്ച പരിമിതരായ കുട്ടികളുണ്ട്, അവരെ കൂടി കെയർ ചെയ്യണമെന്നുള്ള ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിയുമ്പം കുട്ടികളൊക്കെ നമ്മളുമായിട്ട് സഹകരിച്ചു പോകും. നമ്മുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് സാധ്യതകളുണ്ട്, കൂടെ കൂട്ടിയാലും കുഴപ്പമില്ല, അവരോടൊപ്പം പോകാൻ പറ്റിയവരാന്ന് തോന്നും. പക്ഷെ പറഞ്ഞ ദൃഷ്ടിയാ നമ്മൾ നോക്കുമ്പോൾ ആളുകൾക്ക് സംശയമായിരിക്കും. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ട്രാൻസ്ഫർ ആയി വരുമ്പോൾ പോലും പലപ്പോഴും കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവരെ കുറ്റം പറയുന്നല്ല, അവർ

0: ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രായോഗിക പ്രശ്നം മാത്രമാണ്.
1: സ്പെഷ്യൽ സ്കൂളുകളിലാക്കി മാത്രം പഠിക്കുമ്പോൾ പരിമിതികളുള്ള കുഞ്ഞുങ്ങളോടൊപ്പമാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ മറ്റു കുട്ടികൾക്ക് നമ്മളെ അറിയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസരങ്ങൾ കുറയുകയല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ പിന്നീട് ജോലി സ്ഥലങ്ങളിലും ഒക്കെ ആൾക്കാർ സാറി പറഞ്ഞ പോലെ കൺവിൻസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്.
0: ഇതിനകത്ത് രണ്ടുതരം പ്രശ്നങ്ങളുള്ളത്, ഇപ്പൊ എൽ പി സ്കൂൾ യു പി സ്കൂൾ വരെയൊക്കെ ഡെയിലി ലിവിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ചില സോഷ്യലൈസേഷൻ ആക്ടിവിറ്റീസ് ഇങ്ങനെയൊക്കെ സ്കില്ലുകളൊക്കെ ആർജിച്ചു വരണമെങ്കിൽ ചെറുപ്പം തൊട്ടേ ഒരു ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്. അത് ഒരു ഹോസ്റ്റൽ സെറ്റപ്പിലൊക്കെ നിർത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ പൊതു രംഗത്ത് ഇടപെടുന്ന കാര്യത്തിലും അങ്ങനെയുള്ള കുറെ ശേഷികളെ കൊണ്ടായി വരും. പൊതുവേ കാഴ്ചപരിമിതരായ കുട്ടികളെ ഏഴാം തരത്തിനപ്പുറം പൊതുവിഭാഗം സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഹൈസ്കൂളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രൊമോട്ട് ചെയ്ത് പോരുന്ന നേരത്തെ തൊട്ടും അങ്ങനെയാണ്. ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് ചില പ്രായോഗിക പ്രശ്നം വരുന്നു. ചെറിയ സ്കൂളിലോട്ട് പഠിച്ച് വരുമ്പോൾ കുട്ടി 4 മണിക്ക് ശേഷം വീട്ടിൽ പോകുന്നു. വീട്ടിലെ പേരൻസിന് ചിലപ്പോൾ അവരുടേതായ പ്രായോഗിക പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതൊരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുവാണെങ്കിൽ കുറച്ച് കൂട്ടുകാരോട് കൂട്ടുകൂടി അല്ലെങ്കിൽ ഒരു പൊതു സംവിധാനത്തിൽ അങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടി നൈപുണ്യങ്ങൾ വികസിച്ചു വരും.
1: അപ്പോ സാറ് 10ാം ക്ലാസ്സിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയി. അതിനുശേഷം ബി എഡ് ഒക്കെ പൂർത്തിയാക്കിയത് എവിടെയായിരുന്നു?
0: ഞാൻ 97 പി ജി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലോ കോളേജിൽ ചേർന്ന് 2000 എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 2001 ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഷ്വൽ ഇമ്പേർഡ് ആയ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു കോഴ്സ് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് നടത്തുന്നുണ്ട്, പാലക്കാട് കരിമ്പുഴയിൽ. അപ്പൊ ആ ഒരു 1 ഇയർ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം 2002-2003 തൃശ്ശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ ഇന്ന് സോഷ്യൽ സ്റ്റഡീസിൽ ബി എഡ് ചെയ്യുന്നത്.
1: അത് കോമൺ
0: ആണ്. 1987 തൊട്ട് പൊതുവിഭാഗം കുട്ടികളോട് തന്നെയാണ് പഠിച്ചു വരുന്നത്. 8ാം ക്ലാസ് തൊട്ടെല്ലാം പൊതുവിഭാഗം തന്നെയാണ്.
1: പരീക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെ?
0: പരീക്ഷാ സംവിധാനം സ്ക്രൈബ് മോഡിലാണ് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ എഴുതുന്നതിലേക്കൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ കുറവുള്ള ഒരു സ്ക്രൈബിനെ അവർ അലോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആ സ്ക്രൈബിന് ആൻസർ പറഞ്ഞു കൊടുക്കും. 1 മണിക്കൂറിന് 20 മിനിറ്റ് എന്നുള്ള സമയമൊക്കെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. കോളേജിലും മറ്റു ഡിപ്ലോമയ്ക്കും ബി എഡിനും ഒക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു.
1: സാർ, ബി എഡിന് ശേഷം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് ജോലി കിട്ടി, സർക്കാർ ജോലിയായിരുന്നു, എങ്ങനെയായിരുന്നു അത്?
0: ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന ഒരു ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റില്, അത് ബ്ലൈൻഡ് ഫെഡറേഷൻ കോഴിക്കോട് നടത്തുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിലായിരുന്നു. അവിടെ ഒരു 4 മാസം ജോലി ചെയ്തു. പിന്നീട് 2003 നവംബർ തൊട്ട് സർവശിക്ഷാഭ്യാൻ പ്രോജക്റ്റിലെ റിസോഴ്സ് ടീച്ചറായിട്ട് 2010 7 വർഷം അവിടെ നിന്നു. ആ ഒരു സമയത്താണ് എനിക്ക് പി എസ് സി അപ്പോയിന്റ്മെന്റ് കിട്ടി. ഞാൻ പാലാ പൂവരണി ഗവൺമെന്റ് യു പി സ്കൂളിൽ എസ് എ ആയിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പൊ 4 മാസം അവിടെ ഒരു റെഗുലർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ.
1: സാറിന് ഈ അധ്യാപനം വിട്ടിട്ട് ബാങ്കിലോട്ട് പോകണം എന്നുള്ള ഒരു ഇത് എങ്ങനെയാണ് വരുന്നത്?
0: അധ്യാപന ജോലി എനിക്ക് താല്പര്യമുള്ള ജോലിയായിരുന്നു. പക്ഷെ അതിനകത്ത് ചില പ്രായോഗിക പ്രശ്നങ്ങളോ വൈഷമ്യങ്ങളോ നമ്മൾ നേരിടുന്നുണ്ട്. കുട്ടികളുടെ ആൻസർ പേപ്പർ നോക്കണം, അതുപോലെ തന്നെ കുട്ടികളുടെ നോട്ട്ബുക്ക് കറക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒത്തിരി പരിമിതികൾ ഉണ്ട്. ചെയ്യാം, നമുക്ക് ടൈമൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലും കുറച്ചുകൂടെ ജോബ് ഫ്രണ്ട്ലിയാണ് ബാങ്കിലെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് പൊതുവെ ലീവൊക്കെ കുറവാണെങ്കിൽ പോലും നമ്മുടെ ആ ഓൺ വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ ബാങ്കിലെ വർക്ക് പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസ് ടൈം കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പിറ്റേ ദിവസം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അധ്യാപനത്തിൽ നിന്നും ബാങ്കിങ് സെക്ടറിലേക്ക് മാറിയത്.
1: സാർ, ഇപ്പൊ സാധാരണ കുട്ടികളെയാണല്ലോ പഠിപ്പിച്ചിരുന്നത്?
0: അതെ,
1: ജനറൽ സ്കൂളിലാണ്. ഇപ്പൊ സർക്കാരിന്റെ ബ്ലൈൻഡ് സ്കൂളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ അധ്യാപനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചില്ലേ?
0: ഞാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് വേക്കൻസി ഇല്ലായിരുന്നു. 2006 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിളിച്ചിരുന്നു. അപ്പൊ ആ പോസ്റ്റിലേക്ക് ഒരു 10-20 പേര് അപ്ലൈ ചെയ്തിരുന്നു. ആ കൂട്ടത്തിലും യു പി സ്കൂളിലേക്ക് ഉള്ള വേക്കൻസി ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ എനിക്ക് ലഭിച്ചിരുന്നില്ല. ഞാൻ 2005 പി എസ് സി എഴുതിയിരുന്നു. പി എസ് സി എഴുതിയപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റ് ഉള്ളയാളായിരുന്നു. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം 2008 എന്റെ ഇന്റർവ്യൂ ഒക്കെ നടന്നു. അപ്പം ഗവൺമെന്റ് 2008 ഭിന്നശേഷി ആളുകൾക്ക് റിസർവേഷൻ കൊണ്ടുവന്നപ്പം ആ റിസർവേഷൻ വഴി ആദ്യം പോസ്റ്റിംഗ് കിട്ടുന്നത് എനിക്കാണ്. കാരണം ഈ 2005 പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ അവർ പരിഗണിച്ചിരുന്നു. അങ്ങനെ പരിഗണിച്ചപ്പോൾ ആ റിസർവേഷൻ പ്രകാരമുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് എനിക്കാണ് ലഭിച്ചത്. അത് 2010 ലഭിക്കുന്നത്, 2010 ഓഗസ്റ്റിൽ.
1: ബാങ്കിൽ പോയപ്പം ആദ്യത്തെ ജോലി അല്ലെങ്കിൽ ട്രെയിനിങ് അതൊക്കെ എങ്ങനെയായിരുന്നു?
0: ബാങ്കില് 2010 ഡിസംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്ത സമയത്ത് കാര്യമായ ട്രെയിനിങ് ഒന്നും ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെ 2 സെഷനായിട്ട് കൂടെ വീടുള്ള 2 ട്രെയിനിങ്ങളാണ് കിട്ടിയിരുന്നത്. പിന്നെ 2012 ബാങ്ക് വീണ്ടും കുറച്ചുകൂടി വിഷലിമ്പേഡായിട്ടുള്ള ആളുകൾക്ക് പോസ്റ്റിംഗ് കൊടുത്തപ്പം 2014 ബാങ്ക് ഒരു ട്രെയിനിങ് സെഷൻ സംഘടിപ്പിച്ചു, 5 ഡേ വിഷലിമ്പേഡ് ആയിട്ടുള്ള ജീവനക്കാർക്ക് മാത്രമായിട്ട്. ആ വർഷമാണ് ഞങ്ങൾക്ക് ഈ റീഡിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ബാങ്ക് ഓഫീഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്ത് വാങ്ങിത്തരുന്നത്. പിന്നീട് 2015 ഒരു 1 മന്ത് നിൽക്കുന്ന ഒരു ട്രെയിനിങ് ചെന്നൈ വെച്ച് സംഘടിപ്പിക്കേണ്ട, അത്

0: എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം ഓവർകം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം കരുത്ത് നൽകിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും, കാരണം നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറിയും നമ്മളിലുള്ള ഒരു അന്തർമുഖത മാറി കുറച്ചുകൂടി ഒരു തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുകയും നമ്മൾ കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതിലൂടെ നമ്മളുടെ വിഷമങ്ങൾ മറികടന്നുകൊണ്ട് ചിലപ്പം പബ്ലിക്കിൽ പോയി കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ളവർ ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള തിരിച്ചറിവിലൂടെ തന്നെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവരിൽ എൻ്റെ നാട്ടിലാണെങ്കിൽ തന്നെ ഇത്ര ഒരു ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി എത്രമാത്രം ഹൈസിലെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ എത്ര പുറകിലാണല്ലോ അല്ലെ താഴെയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മളിലേക്ക് കടന്നുകൂടുന്നത്.
0: സാറിന്റെ ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആൾക്കാര് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരണം എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവരോട് എന്താണ് പറയാനുള്ളത്?
1: നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം കൂടിയേ തീരുള്ളൂ. ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ജീവിത മാർഗം നേടിത്തരുന്നതിനും വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നു. കാരണം നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ സ്വയം തൊഴിൽ കാര്യങ്ങൾ ചെയ്യണേ പോലും അതിനെക്കുറിച്ചുള്ള നൈപുണ്യങ്ങൾ നമ്മൾ ആർജിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിയിലാണേലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് രീതിയിലും നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അല്ലെ ജനറൽ ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
2: SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നേർവഴിയിൽ.

0: നേർവഴി. എനിക്ക് കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: PMOS ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വഹാബ് സി പി സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: കൂടുതലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യം മാറും.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ലോകോത്തര നിലവാരമുള്ള കോഴ്സുകൾ സൗജന്യമായി പഠിക്കാൻ അവസരം. നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. സ്വയം പോലുള്ള സർക്കാർ പോർട്ടലുകൾ വഴി MOOC കോഴ്സുകളിൽ ചേരുക. പുതിയ അറിവുകൾ നേടുക, സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരം. ഇപ്പോൾ തന്നെ ഡിജിറ്റൽ പഠനം തുടങ്ങും.
6: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: നിഗശിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാന തമിഴ്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗശിയിൽ നിറയുമടുകിണ്ടിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: തമിഴ്ചൊൽ മാലൈ.
2: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിട്ടാപ്പലിൽ കൊമ്പൻ ഓഫറിൽ 5,000-ൽ അധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
3: ഫിട്ടാപ്പലിൽ ഏജൻസീസ്.
4: ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണകര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495-96-4321, 9495-55-6321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496-59-6321.

0: ആകാശവാണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.

ഗാന കൈരളിയിൽ ഇന്ന് പന്തളം എസ് നവീൻ പാടുന്ന ശ്രീകൃഷ്ണ സ്തുതികൾ കേൾക്കാം. ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം.

ഗാനകൈരളിയിൽ ഇതുവരെ കേട്ടത് പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ സ്തുതികൾ, ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം. ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം കുരീപ്പുഴ സജീവ്, നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

ആകാശവാണി. ഇനി അല്പസമയത്തിനുള്ളിൽ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ദേശീയ അധ്യാപക അവാർഡ് സമ്മാനിക്കുന്ന ചടങ്ങിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം.

0: वे भविष्य भारत का निर्माण भी करते हैं। राष्ट्रपति द्रौपदी मुर्मू द्वारा सम्मानित किए गए सभी शिक्षक हमारे लिए प्रेरणा है। उनके विद्यालयों को बधाई, उनके विद्यार्थियों को बधाई, उनके परिवारों को बधाई और भारत के प्रत्येक शिक्षक को हमारा सादर नमन। इसी भावना के साथ विज्ञान भवन नई दिल्ली से राष्ट्रीय शिक्षक पुरस्कार 2026 का ये विशेष प्रसारण संपन्न होता है। इस प्रसारण को आप तक पहुंचाने में तकनीकी सहयोग दिया अशोक कुमार मिश्रा और बाबूलाल मीणा ने। हमारे ओबी इंचार्ज थे वीके तोमर और प्रस्तुतकर्ता प्रमोद कुमार। मैं शहसियार खान अपने साथी कमेंटेटर कौशिक राय के साथ आपको आकाशवाणी के स्टूडियो वापस लिए चलता हूं। नमस्कार।
1: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. അറിവിന്റെ വെളിച്ചം പകർന്ന ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ദേശീയ അധ്യാപക ദിനം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ അധ്യാപകർക്ക് സാധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 8 വിദ്യാർത്ഥികൾ മരിച്ചു. സംഭവത്തിൽ പ്രോജക്ട് ഡയറക്ടറോട് വിശദീകരണം തേടി ജില്ലാ കളക്ടർ. കൊച്ചിയിൽ സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജി വിഭാഗവും മിന്നൽ പരിശോധന നടത്തി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. അറിവിന്റെ വെളിച്ചം പകർന്ന ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 48 സ്കൂൾ അധ്യാപകരാണ് അവാർഡിന് അർഹരായത്. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അധ്യാപകർ അറിവുകൾ നിരന്തരം പുതുക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി അധ്യാപക ദിന സന്ദേശത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്നും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ അധ്യാപകർക്ക് കഴിയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്ക്രീൻ അഡിക്ഷൻ കുറയ്ക്കുന്നതിന് കായിക സർഗാത്മക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളെ ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതിന്റെയും തൊഴിൽ നൈപുണ്യം വളർത്തേണ്ടതിന്റെയും പ്രാധാന്യം ദേശീയ വിദ്യാഭ്യാസ നയം മുൻനിർത്തി പ്രധാനമന്ത്രി വിശദീകരിച്ചു. ക്ലാസ് മുറികളിലെ പഠനം കൂടുതൽ ആകർഷകമാക്കാൻ നടപ്പിലാക്കിയ നൂതന ആശയങ്ങൾ അധ്യാപകർ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിപാടിയുടെ ഒന്നാം ഘട്ടം വിജയകരമായിരുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവത്കരണത്തിനും ഡി അഡിക്ഷനും പ്രാധാന്യം നൽകും. വിദ്യാർത്ഥികളെയും വീട്ടമ്മമാരെയും ഇതിൽ പങ്കാളികളാക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കുടുംബാരോഗ്യ രംഗത്തെ ഗവേഷണം, മനുഷ്യവിഭവശേഷി വികസനത്തിനായുള്ള പരിശീലന പരിപാടികൾ തുടങ്ങിയവയാണ് സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ശബരിമല ഫെസ്റ്റിവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലക്കാട് ജില്ലയിലെ നെന്മാറ കൊല്ലങ്കോട് റോഡ് നവീകരണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. 15.24 കോടി രൂപ ചെലവിലാണ് നവീകരണം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ല.

0: പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ശബരിമല ഫെസ്റ്റിവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 കോടി രൂപയാണ് റോഡ് നവീകരണത്തിന് അനുവദിച്ചിരിക്കുന്നത്. അയിനമ്പാടം ജപമാല പള്ളി മുതൽ കൊല്ലങ്കോട് പഞ്ചായത്ത് ഓഫീസ് വരെ 13 കിലോമീറ്റർ റോഡാണ് പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കുക. പദ്ധതിക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചതോടെ കരാർ നടപടികൾ പൂർത്തിയാക്കിയാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 8 മാസത്തിനകം നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നവീകരണം പൂർത്തിയാവുന്നതോടെ നെന്മാറ ടൌണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ ശരീരത്തിൽ സൂചി കണ്ടെത്തിയെന്ന പരാതി അടിയന്തരമായി അന്വേഷിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കുട്ടിയുടെ ശരീരത്തിൽ തടിപ്പുണ്ടായെന്നും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിനുള്ളിൽ സൂചി കണ്ടെത്തിയതെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ സൂചി പുറത്തെടുക്കുകയായിരുന്നു. സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ഡിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോകും. ദേശീയപാത പ്രോജക്ട് ഡയറക്ടറോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. തൃശൂർ അപകടസ്ഥലത്ത് വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി OJ ജനീഷ്. അപകടം ഉണ്ടായ സ്ഥലം ബ്ലാക്ക് സ്പോട്ട് അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി സൌകര്യം പരിഗണിച്ചാണ് കോഴിക്കോടേക്ക് മാറ്റിയതെന്നും മന്ത്രി വ്യക്തമാക്കി. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെയിന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന പൊതുസമ്മേളനം ഇന്ന് വൈകുന്നേരം 6 മുഖ്യമന്ത്രി VD സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ഭദ്രാസനാധിപൻ തോമസ് മൂർത്തി മോത്തിയോസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തും. തിരുവനന്തപുരത്തെ സിനിമാ തിയേറ്ററുകളിൽ തിരക്കേറിയ സമയങ്ങളിൽ ടിക്കറ്റ് വില വർദ്ധിപ്പിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ടെന്ന് മേയർ VV രാജേഷ്. തിയേറ്ററുകളിലെ ഭക്ഷണവിലയിൽ ഇടപെടാൻ കോർപ്പറേഷന് പരിമിതിയുണ്ട്. ഇത് സംബന്ധിച്ച് തിയേറ്റർ ഉടമകളുടെ യോഗം ഉടൻ വിളിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
3: സിനിമാ വ്യവസായം നിലനിൽക്കേണ്ടത് ഒരു സമൂഹത്തിന്റെ കൃത്യമായ ബാലൻസ് നിലനിർത്തി മുന്നോട്ട് കൊണ്ടു ആവശ്യമാണ്. ആ ഇക്കോസിസ്റ്റം കീപ്പ് ചെയ്യണമെങ്കിൽ എല്ലാ വ്യവസായവും അതിന്റേതായ രീതിയിൽ നിലനിന്ന് പോകണം. അപ്പൊ സിനിമാ വ്യവസായത്തിന് എന്തെങ്കിലും ഒരു പോറലേറ്റ് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുന്നവരുടെ ജീവിതത്തെ ബാധിക്കും. സിനിമയിലൂടെ ഒരുപാട് മാറ്റം സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഭരണപരമായോ നിയമപരമായോ ഉള്ള ഇടപെടലിന് മുൻപ് തന്നെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങളിലേക്ക് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്തണമെന്നാണ് മേയർ എന്നുള്ള നിലയ്ക്ക് പറയുവാനുള്ളത്.
0: കൊച്ചി നഗരത്തിലെ ഷോപ്പിംഗ് മാളിൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജി വിഭാഗവും സിവിൽ സപ്ലൈസ് വകുപ്പും ചേർന്ന് മിന്നൽ പരിശോധന നടത്തി. ഭക്ഷണത്തിന് അമിത വില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി. മൾട്ടിപ്ലക്സിനോട് ചേർന്നുള്ള ഭക്ഷ്യശാലകളിലെ പോപ്കോൺ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ അളവ്, വില തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തി കേരള പോലീസിന്റെ കായികമേള 2026 ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണത്തിന് ഇന്ന് കോഴിക്കോട് സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സ്വീകരണം ഒരുക്കും. ഇന്ന് വൈകിട്ട് കോരപ്പുഴ പാലത്തിന് സമീപത്തുനിന്ന് ദീപശിഖ പ്രയാണം കോഴിക്കോട് ബീച്ചിലെ പ്രധാന വേദിയിൽ എത്തിച്ചേരും. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഈ മാസം 9-ഉം 10-ഉം നടക്കുന്ന UGC നെറ്റ് പുനഃപരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. UGC net.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. 9 രാവിലെ 9 ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 ആരംഭിക്കുന്ന 2 ഷിഫ്റ്റിൽ കോമേഴ്സും 10 ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 8 വിദ്യാർത്ഥികൾ മരിച്ചു. സംഭവത്തിൽ പ്രോജക്ട് ഡയറക്ടറോട് വിശദീകരണം തേടി ജില്ലാ കളക്ടർ. കൊച്ചിയിൽ സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജി വിഭാഗവും മിന്നൽ പരിശോധന നടത്തി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50.
1: ആകാശവാണി. രഞ്ജിനി.

ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യം നമ്മുടെ ആദ്യത്തെ ശ്രോതാവ് കൊല്ലം ആശ്രാമത്ത് നിന്നും ധർമ്മജൻ ഈക്കയാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേ പച്ചൻ. ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത എന്റെ നഷ്ടബാല്യത്തിന് സമർപ്പിക്കുകയാണ് ഈ ഗാനം എന്ന് പറഞ്ഞിരിക്കുന്നു. ബാല്യകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് കേൾക്കാം ഈ ഗാനം.

സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. നമ്മുടെ അടുത്ത ശ്രോതാവ് ആലപ്പുഴ എടത്വയിൽ നിന്നും സജി മീനത്തീരിലാണ്. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രഞ്ജിനിയിലേക്ക് കത്തെഴുതുന്നത്. ഈ ഗാനം കേൾപ്പിക്കില്ലേ? തീർച്ചയായിട്ടും കേൾപ്പിക്കാം. ഈ ഗാനം ആകാശവാണിക്കും ആകാശവാണി ശ്രോതാക്കൾക്കും കുട്ടനാട്ടുകാരനായ മങ്കൊമ്പ് സാറിന്റെ കുടുംബത്തിനും സമർപ്പിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ചിത്രം കാലം കാത്തുനിന്നില്ല. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എ. ടി. ഉമർ. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം

സെപ്റ്റംബർ 5 പിട്ടാപ്പിളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ. വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല 5000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിളി ഏജൻസീസിലേക്ക്.

കോട്ടയം വെള്ളാവൂരുള്ള രോഹിണി രഘു എഴുതുന്നു. എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു പാട്ട് കേൾക്കണം. തീർച്ചയായിട്ടും കേൾക്കാം. ആവശ്യപ്പെടുന്ന ഗാനം മണിച്ചെപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിദേവിയും ആലപിച്ചതാണ്. ഈ പാട്ട് എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. സന്തോഷം. പാട്ട് കേൾപ്പിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കും. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമലയാണ്. സംഗീതം ദർശൻ രാമൻ.

നമ്മുടെ അടുത്ത ശ്രോതാവ് കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്നും സത്യശീലൻ കെ ആണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മലപ്പുറം ജില്ലയിലെ കൊല്ലംപടിയിൽ നിന്ന് അനീഷ് എഴുതിയിരിക്കുന്നു. തിരുവനന്തപുരം ആകാശവാണിയുടെ രഞ്ജിനി എന്ന പരിപാടി മുടങ്ങാതെ കേൾക്കുന്ന ശ്രോതാവാണ് ഞാൻ. മറ്റ് പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാം നല്ല നിലവാരം പുലർത്തുന്നു. അഭിനന്ദനത്തിന് നന്ദി. അനീഷോ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൽ കേസ് ചിത്രയും സംഘവും പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ എഴുതുന്നു. സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? തീർച്ചയായിട്ടും വെച്ചു തരാമല്ലോ. കാലചക്രം എന്ന സിനിമയിലെ രാക്കുയിലിൻ രാഗ സദസ്സിൽ എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതീക്ഷയോടെ നിർത്തുന്നു. തീർച്ചയായിട്ടും ഗാനം കേൾക്കാം. ചിത്രം കാലചക്രം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ആലപ്പുഴ ഇന്ദിരാ ജംഗ്ഷനിൽ നിന്നും സുജാത ഹീരാലാൽ എഴുതുന്നു, എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു പാട്ട് വെച്ചു തരണം. തീർച്ചയായും വെച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് രഞ്ജിനിക്ക് കത്തെഴുതുന്നത്. സന്തോഷം. എനിക്ക് കേൾക്കേണ്ടത് ശരശയ്യ എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. തീർച്ചയായും കേൾപ്പിക്കാം. ചിത്രം ശരശയ്യ, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഹായ് രഞ്ജിനി, എനിക്ക് നിന്നിലൂടെ പൂച്ച സന്യാസി സിനിമയിലെ ഒരു ഗാനം കേൾക്കണം. വെച്ചു തരുമല്ലോ? തീർച്ചയായും വെച്ചു തരാം. ആവശ്യപ്പെട്ടിരിക്കുന്നത് വടക്കേ വാവനൂരിൽ നിന്നും PV മുഹമ്മദാണ്. പൂച്ച സന്യാസി എന്ന ചിത്രത്തിൽ സ്വന്തം സംഗീതത്തിൽ യേശുദാസും ഒപ്പം P സുശീലയും പാടിയ ഗാനമാണ്. ഗാനരചന പൂവച്ചൽ ഖാദർ. കേൾക്കാം ആ ഗാനം.

ഇന്ന് രഞ്ജിനി സമാപിക്കുകയാണ്. കത്തുകൾ എഴുതിയ എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയുടെ ആശംസകൾ. കത്തുകൾ എഴുതേണ്ട വിലാസം: രഞ്ജിനി, കെറഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695-0-1-4.

0: രഞ്ജിനിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശാന്തി മാധവി. ഇനി 1:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തുടർന്ന് 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കു വഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്തു നിന്ന് ഒരു കുട്ടിയുൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. ദുരന്തത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ അക്കാദമിക മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഇന്ത്യയെ ഒരു നോളജ് സൂപ്പർ പവർ ആക്കുന്നതിനൊപ്പം ലോകത്തിന്റെ സ്കിൽ ക്യാപിറ്റലായി ഉയർത്തുക എന്നതും രാജ്യത്തിന്റെ മുൻഗണനയാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി.
2: ജോ സമാജ് ശിക്ഷകോ കാ സമ്മാൻ കർത്താ ഹൈ ഓ സമാജ് സഹി അർത്ഥമേ പ്രഗതിശീൽ ഹോതാ ഹൈ ദേശ് കേ വികാസ് മേ അക്കാഡമിക് എക്സലൻസ് സ്കിൽ ഡെവലപ്മെന്റ് ഓർ എന്റർപ്രനർഷിപ് കാ ബഹുത് അധിക മഹത്വ ഹൈ ഭാരത് കോ നോളജ് സൂപ്പർ പവർ ബനാനേ കേ സാത്ത് സാത്ത് സ്കിൽ ക്യാപിറ്റൽ

0: द वर्ल्ड के रूप में स्थापित करना हमारी राष्ट्रीय प्राथमिकता में से शामिल है.
1: വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പാഠ്യപദ്ധതിയിൽ ഒതുങ്ങി നിൽക്കാതെ കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂവെന്ന് അധ്യാപകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അമിതമായ സ്ക്രീൻ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാൻ കായിക വിനോദങ്ങൾ, സർഗാത്മക പഠന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കുട്ടികളിൽ അവബോധം വളർത്തണമെന്നും ശ്രീ മോദി നിർദ്ദേശിച്ചു.
2: കിതാബോ സേ ബാഹർ നികൽ കർക്കെ, സിലബസ് സേ ബാഹർ നികൽ കർക്കെ, ബച്ചോ കി ജിന്ദഗി മേ ഗുസ്നാ പഡേഗ. ബച്പൻ മർനെ നഹി ദേനാ ചാഹിയേ, ഔർ ബച്പൻ ബനായ രഖ്നേ കാ സബ്സേ ബഡാ കാം ടീച്ചർ കർ സക്താ ഹേ. ടീച്ചർ കാ കാം ഹേ കി ഉസ്കേ ഭീതർ കാ ബച്പൻ ബനാ രഹേ. एक विषय है स्क्रीन टाइम. अब ये एक प्रकार का एडिक्शन है. या तो वो बच्चा खेल कूद के अंदर बहुत रुचि लेने लग जाएगा, मैंने एक्चुअली मैदान में वो खेलना, तो धीरे धीरे वो उसमें से बाहर आ सकता है.
1: അധ്യാപക ദിനാശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ, രാജ്യത്തിന്റെ ഭാവിയുടെ ശില്പികളായ അധ്യാപകർ അറിവ് പകർന്നു നൽകിയും മൂല്യങ്ങൾ പരിപോഷിപ്പിച്ചും വികസിത ഭാരതത്തിന്റെ അടിത്തറ പാകിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. വിദ്യാർത്ഥികളെ അറിവ് നേടുന്നതിൽ വഴികാട്ടുകയും രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന അധ്യാപകർക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസകൾ അറിയിച്ചു. അധ്യാപകർ വിദ്യാർത്ഥികളുടെ ഭാവിയെ അറിവ്, കഴിവുകൾ, ആത്മവിശ്വാസം എന്നിവയാൽ ശാക്തീകരിക്കുന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്തു നിന്ന് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും ബെയ്ലി പാലങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ദുരിതാശ്വാസ സാമഗ്രികൾ ഉടൻ നേപ്പാളിലെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. 5000 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ സമാധാന പദ്ധതിയുമായി US പ്രതിനിധി സ്റ്റീവ് വിറ്റേകാഫും ജാറഡ് കുഷ്നറും മോസ്കോയിലേക്കും കീവിലേക്കും തിരിക്കും. US പ്രതിനിധികൾ ആദ്യം മോസ്കോയും തുടർന്ന് യുക്രൈനും സന്ദർശിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും സ്ഥിരീകരിച്ചു. ചർച്ചകൾ നടക്കുന്ന സമയത്ത് വ്യോമാക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ റഷ്യയോട് യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ ഇന്ത്യ ഇരു രാജ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ റെഡോസ്ലാവ് സിക്കോർസ്കിയുമായി വാർസോയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ അവസാന പരിശീലന ക്യാമ്പ് ഭോപ്പാലിൽ ആരംഭിച്ചു. മനു ഭാക്കർ, ഈശാ സിംഗ് ഉൾപ്പെടെ 18 സംഘമാണ് ക്യാമ്പിലുള്ളത്. ഷൂട്ടിംഗ് മികവും കായികക്ഷമതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ക്യാമ്പ് ഈ മാസം 14 അവസാനിക്കും. തുടർന്ന് ടീം ജപ്പാനിലേക്ക് തിരിക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ വാർഷിക ഉന്നതതല സമ്മേളനത്തെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
4: ഈ മാസം 22 മുതൽ 28 നടക്കുന്ന പൊതുചർച്ചയിലാണ് ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുക. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ മൂലമുള്ള ഇന്ധന ഭക്ഷ്യ വിലക്കയറ്റവും ആഗോള ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ വാർഷിക ഉന്നതതല സമ്മേളനം നടക്കുന്നത്. സമുദ്രനിരപ്പ് ഉയരൽ, കാലാവസ്ഥാ വ്യതിയാനം, ആണവായുധ നിർമ്മാർജ്ജനം, മഹാമാരി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. നിലവിലെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ അവസാന അസംബ്ലി സമ്മേളനമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചു

ായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ഡിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോകും. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. മിസ് വേൾഡ് 2026 ഫൈനൽ ഇന്ന് വിയറ്റ്നാമിലെ ന്യാ ട്രാങ്കിൽ നടക്കും. 111 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് കിരീടത്തിനായി മാറ്റൊരുക്കുന്നത്. നിലവിലെ ജേതാവായ തായ്ലന്റിലെ സുജാത ചുവാങ്ശ്രീ പുതിയ വിജയിക്ക് കിരീടം കൈമാറും. 2024 ഫെമിന മിസ് ഇന്ത്യ വേൾഡും മധ്യപ്രദേശ് സ്വദേശിയുമായ നികിത പോർവാളാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ISO ടാങ്ക് കണ്ടെയ്നറുകളിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യാനും കൊണ്ടുപോകാനുമുള്ള അനുമതി കാലാവധി 3 വർഷമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. കൃത്യമായ അപേക്ഷ സമർപ്പിച്ചാൽ 7 ദിവസത്തിനകം അനുമതി ലഭിക്കുന്ന സംവിധാനവും പെട്രോളിയം ഭേദഗതി ചട്ടങ്ങൾ 2026 കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീരുമാനത്തിൽ പൊതുജനങ്ങൾക്ക് 30 ദിവസത്തിനകം അഭിപ്രായങ്ങൾ അറിയിക്കാം. അന്താരാഷ്ട്ര കഴുകൻ അവബോധ ദിനത്തിൽ ജീവജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിനായി കഴുകന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. കഴുകന്മാർ രോഗങ്ങൾ പടരുന്നത് തടയുന്നതിലും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ കാണാതായ ബലൂച്ച് വിദ്യാർത്ഥി ഇമ്രാൻ അലി കൊല്ലപ്പെട്ട സംഭവത്തിൽ UN മനുഷ്യാവകാശ വിദഗ്ധർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. കസ്റ്റഡിയിലെടുത്തതിനു ശേഷമുണ്ടായ മർദ്ദനത്തെയും കൊലപാതകത്തെയും കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് UN പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ഭീകരവിരുദ്ധ സേന കസ്റ്റഡിയിലെടുത്ത ഇമ്രാൻ അലിയെ മെയ് മാസത്തിൽ ഏറ്റുമുട്ടലിൽ വധിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്തു നിന്ന് 1 കുട്ടിയുൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. ദുരന്തത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ട്രെയിൻ ഇറങ്ങി കവലയിലേക്ക് നടക്കുമ്പോൾ രാജേന്ദ്രന്റെ മനസ്സ് ആകെ പ്രക്ഷുബ്ധമായിരുന്നു. രാവിലെ ഒരു കാരണവുമില്ലാതെ ഭാര്യയുമായി വഴക്കുകൂടി. അതിന്റെ പ്രതികാരമായി അവൾ ഉണ്ടാക്കിയ ദോശകളൊക്കെ കരിച്ചു വെച്ചു. അവയുടെ ചവർപ്പ് ഇതുവരെ നാവിന്ന് പോയിട്ടില്ല. ആദ്യ അബുവിന്റെ കടയിൽ നിന്നും ഒരു നല്ല ചായ കുടിച്ചു തുടങ്ങണം, എന്നാലേ ശരിയാവൂ. കവലയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നല്ലോ, എവിടെ പോയി എല്ലാവരും?
1: ബാ രാജേന്ദ്ര, ഇരിക്കി, ഒരു ചായ എടുക്കട്ടെ.
2: നല്ല കടുപ്പത്തിൽ ഒരെണ്ണം.
1: ആ ആയിക്കോട്ടെ, ദാ ഇപ്പൊ എടുക്കാം.
2: ഇന്ന് പുറത്താരെയും കാണാനില്ലല്ലോ, ഇവിടെ കടയിലും ആരുമില്ല, കരക്കാരും ഉണർന്നില്ല ഇതുവരെ. അതോ ചായയിൽ വിഷം കലർത്തി കൊടുത്ത് കൊന്നോ താനെല്ലാവരെയും.
1: ആ അതില് ഒരു തുടം വിഷം ബാക്കിയുണ്ട്, അത് തന്റെ ചായയിൽ ചേർക്കണുണ്ട്. അല്ല പിന്നെ, ദാ ചായ. അല്ല അപ്പോ ഇയാള് കാര്യമൊന്നും അറിഞ്ഞില്ലേ?
2: എന്ത് കാര്യം?
1: അപ്പോ അറിഞ്ഞില്ലേ? താനൊരു കാര്യം ചെയ്, ഈ ചായ വേഗം മോന്തിയിട്ട് ആ പുഴക്കരയിലേക്ക് വെച്ച് പിടിച്ചോ, അമ്പലത്തിന്റെ പിന്നാമ്പുറത്തായിട്ട്.
2: ഞാൻ രാവിലെ കുളിച്ചതാ, തന്നെ പോലെയല്ല.
1: ഓ അളിഞ്ഞ വിറ്റ്. എടോ കാര്യായിട്ടാ ഞാൻ പറഞ്ഞേ, നാട്ടാര് മുഴുവൻ അവിടെയുണ്ട്.
2: അവിടെ എന്താ?
1: അവിടെ സർക്കസ്. പോയി നോക്കടാ ഹിമാറേ.

0: രാജേന്ദ്രൻ മുടന്തി നടന്ന് പുഴക്കരയിലെത്തുമ്പോൾ വലിയൊരു ജനാവലിയുണ്ട് അവിടെ. പിന്നെ പോലീസ് ജീപ്പും ആംബുലൻസും. ഇതെന്താ സംഭവം? ആരെങ്കിലും പുഴയിൽ വീണ് ചത്തോ? പക്ഷേ എന്താണോ വല്ലാത്തൊരു ഗന്ധം. രാജേന്ദ്രന്റെ രാവിലത്തെ കരിഞ്ഞ ദോശകൾ ഓർമ്മ വന്നു. അയാൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി. മുന്നിലെത്തിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദുവിൽ അയാളുടെയും നോട്ടം പതിഞ്ഞു. അയാൾക്കുള്ളിൽ നിന്ന് തികട്ടി വന്നു. കണ്ണുകളിൽ ഇരുട്ട് പടരുന്നത് പോലെ. ഇന്നു വരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു കാഴ്ച. ആകെ കത്തിക്കരിഞ്ഞ് അയാൾ തിരിഞ്ഞോടി. മുടന്തിയുള്ള അയാളുടെ ഓട്ടം ജീപ്പിന്റെ ബോണറ്റിന്മേൽ ഇരിക്കുകയായിരുന്ന എസ് ഐ ജയരാജ് കൗതുകത്തോടെ നോക്കി. അപ്പോഴേക്കും മഹസറുമായി ഹെഡ് കോൺസ്റ്റബിൾ ജോണി എത്തി.
1: എന്താ ജോണി, മഹസർ റെഡിയായോ?
2: ആ, കഴിഞ്ഞു സാർ. എന്നാ പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കട്ടെ.
1: ശരി, നീ ആംബുലൻസ് സാറോട് ചെന്ന് പറയേ. പിന്നെ ചോദ്യം ചെയ്യലോ കഴിഞ്ഞില്ലേ
2: സാർ? രാവിലെ പൂജാരി ബോഡി കാണുന്നവരെ ഇതാരും അറിഞ്ഞിട്ടില്ല.
1: ഇങ്ങനാണല്ലോ എല്ലാം രാവിലെ വന്ന് ആദ്യം കാണുന്നത്.
2: സാർ, എല്ലാവരും ഇന്നലെ ഉത്സവം കഴിഞ്ഞ് ക്ഷീണിച്ച് പതുക്കെയാണ് എണീറ്റത്. എല്ലാവരുടെയും മൊഴികൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യാൻ പൂജാരി ഉൾപ്പെടെ കുറച്ചുപേരെ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. സാർ, വേറെ എന്തെങ്കിലും
1: സംഭവം നടന്ന സമയത്തെ കുറിച്ച് വല്ല സൂചനയും കിട്ടിയോ?
2: കൃത്യമായി ഇല്ല സാർ. രാത്രി വൈകി ആയിരിക്കണമെന്ന് തോന്നുന്നു.
1: പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാ അറിയാലോ. നീ ചെല്ല്.
2: സാർ, പറയാൻ വിട്ടുപോയി. ചെറിയൂർ എസ് ഐയുടെ വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു. സി ഐ സാറിന് സുഖമില്ലാതെ വീട്ടിലാണ്. ഇദ്ദേഹത്തോട് റിപ്പോർട്ടുമായി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു.
1: ശരി, ഒരു ക്രൈം പോലും ഇല്ലാതിരുന്ന ഈ ഗ്രാമത്തിൽ ഇപ്പോ ഒരു മോഷണം, ആക്രമണം, പിന്നെ ഇതും.
0: ഈശ്വരന്റെ ഏറ്റവും സുന്ദരവും സമ്പൂർണവുമായ സൃഷ്ടികളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യ ശരീരത്തിന്റെ ശേഷിപ്പെന്ന് തോന്നിപ്പിക്കാത്ത വിധം തീനാളങ്ങളുടെ കരാളഹസ്തങ്ങളാൽ ഒരു മനുഷ്യായുസിന്റെ അന്ത്യം എത്ര ഭയാനകവും ദയനീയവുമാണെന്നതിന്റെ പ്രതീകം പോലെ കത്തിക്കരിഞ്ഞ് വികൃതമായി സ്ട്രെച്ചറിന്റെ പുറത്ത് അതിന്റെ അനക്കത്തിനൊപ്പം കരിഞ്ഞ ഒരു തടിക്കഷ്ണം കണക്കെ ഇരുവശത്തേക്കും മെല്ലെ കിടന്നുരുളുന്ന ആ മാംസപിണ്ഡത്തെയും ഇനിയും കൗതുകമൊഴിയാതെ കണ്ടു മതിയാകാതെ അതിനെ പിന്തുടരുന്ന ജനാവലിയെയും സമ്മിശ്ര വികാരങ്ങളോടെ ജയരാജ് അല്പനേരം നോക്കി നിന്നു.
1: ഇവന്മാർക്ക് ഇതൊരു ഷീറ്റ് കൊണ്ട് മൂടിക്കൂടെ? വെറുതെ ഒരു പ്രദർശന വസ്തു പോലെ. പാവം. ആ ജോണി, ഞാൻ സി എ സാറിനെ വീട്ടിൽ പോയി കണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം.
2: ഓക്കെ സാർ.
1: നീ ആംബുലൻസിന്റെ കൂടെ ചെല്ല്. ആശുപത്രിയിൽ എത്തിയാൽ ഉടൻ നീ പോലീസ് സർജൻ ഡോക്ടർ സുധീർ കുമാറിനെ കാണണം.
2: ശരി സാർ.
1: കേട്ടോ, പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാടുകൾ പുള്ളി ചെയ്യും. എന്റെ സുഹൃത്താ, കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ ഞാൻ സി എ സാറിന്റെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറയാം. ജോണിയുടെ കൂടെ ആരാ വരുന്നത്?
2: സാർ, ഹരി വരും.
1: പ്രദീപിനെയും കൂട്ടിക്കോ.
2: ശരി സാർ.
1: ജീപ്പ് ഞാൻ എടുത്തോളാം. സ്റ്റേഷനിൽ വരാൻ പറഞ്ഞവരെയൊക്കെ ചോദ്യം ചെയ്തിട്ട് ഭാസ്കരൻ നായരോടും അജിത്തിനോടും കവലയിൽ ഒന്ന് കറങ്ങാൻ പറ. എന്തെങ്കിലും വിവരം കിട്ടിയാലോ.
2: ശരി സാർ. ഹരി, പ്രദീപേ, വാ, നമുക്ക് ആംബുലൻസിൽ കൂടെ പോവാം. ജീപ്പ് സാർ ഓടിച്ചോളൂ.

0: ആ ജയരാജ്, വൈരിക്ക്
1: ഇതെന്ത് പറ്റി സാർ? കമ്പിളിയൊക്കെ പുതച്ച് സാറിന്റെ മുഖത്ത് നല്ല ക്ഷീണവും ഉണ്ടല്ലോ.
0: ശോഭ,
2: ഓ
0: ആ രണ്ട് ചായ. താൻ വല്ലതും കഴിച്ചതാണോ?
1: ഞാൻ കഴിച്ചു സാർ. സാറിന് ഇത് എന്തു പറ്റി?
0: രാത്രി മുഴുവൻ വല്ലാത്ത പനി, എഴുന്നേക്കാൻ തന്നെ ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ വിവരം അറിഞ്ഞ ഉടനെ ഞാനും എത്തുമായിരുന്നു. പുലർച്ചെ ആയപ്പോഴേക്കും ഒരല്പം കൂടി. ശോഭയുടെ നിർബന്ധം കാരണം ഡോക്ടറെ കാണാൻ പോയി. അപ്പോഴാണ് താൻ ആദ്യം വിളിച്ചത്. തിരിച്ചു വന്നപ്പോൾ സനല വിവരം എന്നെ അറിയിച്ചത്. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ശരിക്കും എന്താടോ സംഭവം? വിശദ വിവരങ്ങൾ അറിയാതെ എനിക്കിവിടെ ഇരിപ്പുറക്കുന്നില്ലായിരുന്നു.
2: എന്താ ജയരാജ്, പ്രശ്നങ്ങൾ തുടങ്ങിയല്ലേ?
1: എന്തു പറയാനാ ചേച്ചി?
2: ഇച്ചായൻ അങ്ങ് വരണം എന്നായിരുന്നു, ഞാനാ സമ്മതിക്കാത്തത്. ഇന്ന് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് വേണം എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജോലിയിലല്ലേ റെസ്റ്റ്. ആ സംസാരിച്ചു കഴിഞ്ഞ് കാപ്പി കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. പാലപ്പോൾ സ്റ്റൂ ഉണ്ട്, ഞാൻ എടുത്തു വെക്കാം.
1: അയ്യോ ഞാൻ കഴിച്ചതാ ചേച്ചി.
2: ചുമ്മാ കള്ളം പറയണ്ട, കഴിച്ചിട്ടേ പോകാവൂ. എന്നിട്ടേ എസ് എ വിടാവേച്ചായ.
0: ജയരാജ്, ആ ബോഡി മുഴുവനായും കത്തിയിരിക്കുകയാണ്. ആദ്യം എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ആളെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു എന്നാണല്ലോ.
1: അതെ സാർ, ശരീരം ഒട്ടുമുക്കാലും കരിഞ്ഞിരുന്നു. ആദ്യം ഒറ്റനോട്ടത്തിൽ ആളാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. വളരെ പണിപ്പെട്ടാണ് ഒടുവിൽ തിരിച്ചറിഞ്ഞത്.
0: ആരാണ്?
1: ആ സ്വാമിയാണ് സാർ.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, ജോണി ശ്രീജിത്ത് പാല, രാജേന്ദ്രൻ കെ പി എസ് സി രാജേന്ദ്രൻ, അബു ഹസീം അമരവിള, ശോഭ ഡോക്ടർ പ്രിയ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 11-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: ജോലിയിൽ ഒരു വളർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? പുതിയ സാങ്കേതിക വിദ്യകളും തൊഴിൽപരമായ കഴിവുകളും ഓൺലൈനിലൂടെ നേടാം. കമ്പ്യൂട്ടർ കോഡിംഗ്, ഡേറ്റ സയൻസ്, സോഫ്റ്റ് സ്കിൽസ് തുടങ്ങിയ കോഴ്സുകൾക്ക് പണം മുടക്കേണ്ടതില്ല. സമയം കണ്ടെത്തി NPTELന്റെ സൗജന്യ ഓൺലൈൻ കോഴ്സുകളിൽ ചേരുക. നിങ്ങളുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുക. മികച്ച തൊഴിൽ സാധ്യതകൾക്കായി ഇന്ന് തന്നെ ഡിജിറ്റലായി പഠനം ആരംഭിക്കൂ.
1: സെപ്റ്റംബർ 5 പിട്ടാപ്പിളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9000 വരെ ക്യാഷ്

SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല 5,000+ വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിളിൽ ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിളിൽ ഏജൻസീസിലേക്ക്.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495 96 4321. ഇനിയൊരു നമ്പർ 9496 55 6321. ഒരു നമ്പർ കൂടി 9496 59 6321. അറിയിപ്പ് കഴിഞ്ഞു.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

ആകാശവാണി, സമയം 2:30. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രശസ്ത സംഗീത സംവിധായകൻ സലിൽ ചൗധരി ഈണം നൽകിയ ചില ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. അധികാനം ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: கண்ணீர் கடல் கரே தாமசம், கண்ணீர் கடல் கரே தாமசம்.
1: യേശുദാസും എസ് ജാനകിയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം തുലാവർഷം, ഗാനരചന വയലാർ.

പാവിളത്ത് മലക്കൂടങ്ങൾ ചുവന്നു വിടർന്നിടുമ്പോൾ, കുളിത്തന്നൽ നിന്റെ നേത്തമം തുലച്ചിടുമ്പോൾ, കവിളത്ത് മലക്കൂടങ്ങൾ

0: സലിൽ ചൌധരി ഈണം നൽകിയ ചില ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി
1: കൂട്ടുകാരി.
2: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ AM മേരിക്കുട്ടിയാണ്. എന്താണ് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ്? ശ്രോതാക്കൾക്ക് അറിയണ്ടേ? നമ്മുടെ ഭാഷ, സംസാരം, ആശയവിനിമയം എന്നിവയിലുണ്ടാകുന്ന തകരാറുകൾ അല്ലെങ്കിൽ പരിമിതികൾ പഠിക്കുന്നതിനും വിലയിരുത്തുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ഭാഷാശാസ്ത്രം, സിദ്ധാന്തങ്ങൾ, രീതികൾ എന്നിവ പ്രയോഗിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റാണ് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ്. അതായത് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് മെഡിക്കൽ രംഗവും ഭാഷാശാസ്ത്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി പ്രവർത്തിക്കുന്നു. നമുക്ക് ചില വാക്കുകളോ അക്ഷരങ്ങളോ വ്യക്തമായി ഉച്ചരിക്കാൻ കഴിയാതെ വരിക, വിക്കൽ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പക്ഷാഘാതം മൂലമോ തലച്ചോറിനേൽക്കുന്ന പരിക്കുകൾ മൂലമോ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടുക, അതുപോലെ കുട്ടികളിലുണ്ടാകുന്ന ഓട്ടിസം, ഡൗൺ സിൻഡ്രോം തുടങ്ങിയ അവസ്ഥകളിൽ ഭാഷാവികാസം പതുക്കെയാവുക, ഈ അവസ്ഥകളിലെല്ലാം സംസാരരീതി, വ്യാകരണം, പദസമ്പത്ത് എന്നിവ വിശകലനം ചെയ്ത് ഏത് ഭാഗത്താണ് പ്രശ്നമെന്ന് കണ്ടെത്താൻ സഹായിക്കുകയും അതിനനുയോജ്യമായ ചികിത്സ നൽകുകയുമാണ് ഒരു ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് ചെയ്യുന്നത്. ഈ മേഖലയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഡോക്ടർ AM മേരിക്കുട്ടിയുമായി സംസാരിക്കുന്നത് സെവിൽ ജിഹാൻ.
3: നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും ഭാഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആശയവിനിമയം എന്നത് വളരെ സങ്കീർണവും ശക്തവുമായ ഒരു പ്രക്രിയയാണ്. മാഡം ഒരു ലിംഗ്വിസ്റ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ എന്താണ് ഭാഷ എന്ന് പറയുമ്പോൾ?
4: ഞങ്ങളെ പഠിക്കുന്ന ഡെഫിനേഷൻ, ലാംഗ്വേജ് ഇസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരാളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് ഭാഷ. അത് ഒരു ഭാഷയിൽ തന്നെ ഭാഷാഭേദം ഉണ്ടാവും, ഡയലക്ട് വേരിയേഷൻ. പരസ്പരം മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയാണ് നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്.
3: മാഡം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ട്രീമോ അല്ലെങ്കിൽ ഒരു MA ഡിഗ്രിയോ

0: അത്ര ഫെമിലിയർ അല്ലെങ്കിൽ ആളുകൾക്ക് പരിചിതമല്ലല്ലോ ആ കാലഘട്ടത്തിൽ. ഇന്നത്തെ പോലെ സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ. അപ്പോ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റഡീസിലേക്ക് വന്നത്?
1: എന്നെ കല്യാണം കഴിച്ചത് ഒരു ലിംഗ്വിസ്റ്റാണ്, ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസറായിരുന്നു. അങ്ങനെ ഞാൻ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് വളരെ യങ്ങായിരുന്നപ്പോൾ തന്നെ എത്തിച്ചേർന്നു. എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാമെന്ന് അങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും പെട്ടെന്ന് എനിക്ക് ചേരാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഹസ്ബൻഡിന് ഫുൾ ബ്രൈറ്റ് ഫെല്ലോഷിപ്പ് കിട്ടി, ഞങ്ങൾ അമേരിക്കയിൽ പോയി. അങ്ങനെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. കുട്ടി സ്കൂളിൽ പോയി തുടങ്ങി. സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യം ശരിയായി വന്നപ്പോൾ ഞാൻ എം എക്ക് ചേരുകയാണ് ചെയ്തത്.
0: അതിനു മുൻപ് യു ജി ഡിഗ്രി എന്തായിരുന്നു ചെയ്തത്?
1: ഞാൻ സുവോളജി ആയിരുന്നു ചെയ്തത്. അത് ഞാൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് കഴിഞ്ഞാണ്. അപ്പോൾ എനിക്ക് കൊച്ചിൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഇപ്പോഴത്തെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ക്യാഷ്യറായിട്ട് ജോലിയുണ്ടായിരുന്നു. ആ സമയത്താണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അക്കൗണ്ടൻസി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു.
0: ഓൾറെഡി പഠിച്ചത് സുവോളജിയാണ്, പിന്നെ അതിൽ നിന്നാണ് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോ ആദ്യകാലങ്ങളിൽ നമ്മൾ ഇത് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യലോ സബ്ജക്ട്സ് തമ്മിൽ. അപ്പോ മാം ആദ്യകാലങ്ങളൊന്ന് ഓർത്തെടുക്കാമോ?
1: എന്റെ കല്യാണം കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ലിംഗ്വിസ്റ്റിക്സിലേക്ക് പഠിക്കാനായിട്ട് ചേരുന്നത്. പക്ഷേ എന്റെ വീട്ടിലെ മുഴുവൻ എപ്പോഴും ലിംഗ്വിസ്റ്റിക്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ ഹസ്ബൻഡ്, എന്റെ PhD സ്റ്റുഡൻസ്, എന്റെ ഹസ്ബൻഡിന്റെ കൊളീഗ്സ്, ഇവരെല്ലാം, എന്റെ ഹസ്ബൻഡും യങ് ആയിരുന്നല്ലോ, അപ്പൊ അവരെല്ലാം ഡെവലപ്പിംഗ് സ്റ്റേജ് ആയിരുന്നു. അപ്പൊ എപ്പോഴും എന്റെ വീട്ടിൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ലിസണർ ആയിരുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡ് സെമിനാറിനൊക്കെ പോകുമ്പോൾ പേപ്പർ എഴുതി കഴിഞ്ഞാൽ ആദ്യം വായിച്ചു കേൾക്കുന്നത് ഞാനാണ്. നമ്മുടെ സംസാര ഭാഷയെ കുറിച്ചിട്ടാണ് ഈ എല്ലാ എഴുത്തുകളും വരുന്നത്. ഇപ്പൊ നമ്മുടെ സംസാര ഭാഷയിലെ ഭാഷാഭേദം, സൗണ്ട് ചേഞ്ച്, അതെല്ലാം പുള്ളിക്കാരൻ എന്നോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനും അതിനകത്തൊരു പാർട്ടായി മാറി. അപ്പൊ എനിക്ക് ലിംഗ്വിസ്റ്റിക്സിന്റെ പറ്റി ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ കോഴ്സിനെ പോയി ചേർന്നത്. പക്ഷെ തിയറീസ് ഒന്നും അവെയർ അല്ലായിരുന്നു. ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. എന്റെ വീട് തന്നെ ലിംഗ്വിസ്റ്റിക്സ് മയമാണ്. ധാരാളം ബുക്സ് ഉണ്ട്. ആ ബുക്സ് എല്ലാം ലിംഗ്വിസ്റ്റിക്സ് ആണ്. എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് അത്.
0: അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്.
1: അതെ, അതിനെപ്പറ്റി പേപ്പറുകൾ കേൾക്കുമ്പോൾ അതിന്റെ ടെക്നിക്കൽ ടേംസ് എനിക്ക് മനസ്സിലാവില്ല. പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്റെ ഹസ്ബൻഡ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് പഠിക്കാനായിട്ട്. എല്ലാം റിനൗണ്ട് ലിംഗ്വിസ്റ്റ്, എല്ലാം മലയാളത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പൊ ലിംഗ്വിസ്റ്റിക്സ് മുഴുവൻ ബുക്സ് എല്ലാം ഇംഗ്ലീഷുകാരുടെ ബുക്കുകളാണ്. പക്ഷെ അതിനെല്ലാം മലയാളത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ടെക്നിക്സ് പറഞ്ഞുതരും. ഇപ്പൊ സിനിമ പാട്ടിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, കഥയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, റിഡിൽസിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം. ഇത് പുള്ളിക്കാരൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരനാണ് എന്നെ ഒരു തർക്കേടില്ലാത്ത ലിംഗ്വിസ്റ്റാക്കി മാറ്റിയത്. അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെയേറെയുണ്ട്.
0: ഇപ്പൊ പറഞ്ഞു, ഇത് നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാണ് ഓരോ പാട്ടില് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സിനെ കുറിച്ച്, അപ്പൊ അതൊന്ന് വിശദമായിട്ട് പറയാമോ? ഒരു കാര്യം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറയാം.
1: ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ശബ്ദങ്ങളെ കുറിച്ചും വാക്കുകളെ കുറിച്ചും സെന്റൻസുകളെ കുറിച്ചും അർത്ഥതലത്തിനെ കുറിച്ചും ഡയലക്ട് വേരിയേഷനെ കുറിച്ചും എല്ലാമാണ് പഠിക്കുന്നത്. ഡ്രവീഡിയൻ ലാംഗ്വേജസിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. ജനറൽ ആയിട്ട് ഒരു ലാംഗ്വേജ് എങ്ങനെ അനലൈസ് ചെയ്യാം, അതിന്റെ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആക്കി മാറ്റിയെടുത്ത് അത് അനലൈസ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്, ജനറൽ റൂൾസ് ഫോർ ഓൾ ലാംഗ്വേജസ്. പക്ഷെ അതിന് അപ്ലൈഡ് ഏരിയാസ് ഉണ്ട്. നമുക്ക് ലിംഗ്വിസ്റ്റിക്സ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നുണ്ട്. ഞാൻ ജോലി ഇപ്പൊ ചെയ്യുന്നത് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്താണ്. ആ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്തും വരുന്ന മൂന്ന് കാര്യങ്ങൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നതിന് 4 ഡൊമൈൻസ് ഉണ്ട്. ഹൗ ഡു വി അക്വയർ ലാംഗ്വേജ്, അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ്, ദെൻ കോംപ്രിഹെൻഷൻ ഓഫ് ലാംഗ്വേജ്, ദെൻ ആർട്ടിക്കുലേഷൻ ഓഫ് ലാംഗ്വേജ്, ആൻഡ് ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ലാംഗ്വേജ്. ആർട്ടിക്കുലേഷന് പകരം പ്രൊഡക്ഷൻ ഓഫ് ലാംഗ്വേജ്. അപ്പൊ ആ പ്രൊഡക്ഷൻ, സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ നഷ്ടം, സ്ട്രോക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് നമുക്ക് ഭാഷ നഷ്ടമാവും. അപ്പൊ ഭാഷ ചിലരിൽ കംപ്ലീറ്റ് നഷ്ടമാവും, ചിലർക്ക് പാർഷ്യലി നഷ്ടമാകും. അപ്പൊ അത് ഏത് ഏരിയാസിലെല്ലാമാണ് നമുക്ക് വിട്ടുപോയിരിക്കുന്നതെന്ന് ഒരു ലിംഗ്വിസ്റ്റിന് ഭാഷയുടെ സ്ട്രക്ചർ അറിയാവുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് കണ്ടുപിടിച്ചിട്ട് ആ ഭാഗങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ, ഒരു ന്യൂറോളജിസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യാണ്. ന്യൂറോളജിസ്റ്റ് അത് സ്പീച്ച് പതോളജിസ്റ്റിന് റിപ്പോർട്ട് ചെയ്തിട്ട് അവരവരുടെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് പറയും. ഒരു പരിധിവരെ ഞങ്ങൾക്കും കറക്ഷൻ പോസിബിൾ ആണ്. അത് ഡിസൊല്യൂഷൻ ഏരിയ. പിന്നെ അടുത്തതായിട്ട് പ്രൊഡക്ഷനിൽ, ലാംഗ്വേജ് പ്രൊഡക്ഷനിൽ വരുമ്പോൾ ലാംഗ്വേജ് ഡിലേഡ് ചിൽഡ്രൻ ഉണ്ട്, സംസാര വൈകല്യം, സംസാരം വൈകുന്ന കുട്ടികൾ. അപ്പൊ സംസാരം വൈകുന്ന കുട്ടികൾ ഒരു 10 മാസം ആകുമ്പോഴത്തേക്കും സാധാരണ കുട്ടികൾ വൺ വേർഡ് സ്റ്റേജ്, അപ്പ അമ്മ അങ്ങനെ വൺ വേർഡ് സ്റ്റേജിലെത്തും. ഒരു 16 മന്ത്സ് ആകുമ്പോഴത്തേക്കും സാധാരണ

0: ഗതിയിൽ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യാം. ടു വേർഡ് സ്റ്റേജ് വരും, ഒരു ചെറിയ സെന്റൻസ് അമ്മ പാൽ എന്നൊക്കെ പറയാറോ. 20 മന്ത്സ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി അത് കൂടുതലായിട്ട് പറയാൻ തുടങ്ങും. 24 മന്ത്സ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാം സംസാരിക്കാൻ തുടങ്ങും. ഒരു 24 മന്ത്സ് ആയിട്ടും കുട്ടി സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ 20 മന്ത്സ് ആയിട്ടും സംസാരിച്ചിട്ടില്ലെങ്കിൽ ദർ ഇസ് എ ഡിലേ ഫോർ ലാംഗ്വേജ് അക്വിസിഷൻ. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മനസ്സിലാക്കി. ദർ വിൽ ബി സം ബ്ലോക്ക് സംവേർ, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ആ കുട്ടിക്ക്. തീർച്ചയായിട്ടും പേരൻസ് അവെയർ ആയിരിക്കണം, കുട്ടിയെ ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് എത്തിക്കുക തന്നെ വേണം. നമ്മുടെ വീട്ടിലുള്ള പ്രായമായവരെല്ലാം പറയും ഈ കുട്ടിയുടെ അച്ഛൻ സംസാരിച്ച 3 വയസ്സിലാണ് അങ്ങനെയെല്ലാം പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇപ്പം അതിന് ഒരു മുൻവിധിയായിട്ട് എടുക്കാതെ 2 വയസ്സാകുമ്പോൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ച് അഡ്വൈസ് എടുക്കേണ്ടതാണ്. ഏർലി ഇന്റർവെൻഷൻ ആണ് എപ്പോഴും ലാംഗ്വേജ് അക്വിസിഷന് നല്ലത്. സൈക്കോലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് വരും. നമ്മുടെ ബ്രെയിനിൽ ലാംഗ്വേജ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സിനകത്ത് പഠിക്കുന്നത്. ആ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, ഓക്സിപിറ്റൽ ലോബിന്റെ ഫംഗ്ഷൻ ബ്രെയിനിന്റെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. വായിക്കുക, നോക്കുക, കാണുക, പ്രോസസ്സ് ചെയ്യുക. ടെമ്പറൽ ലോബ് കേൾക്കുക, പ്രോസസ്സ് ചെയ്യുക. നമ്മൾ പലരും കേട്ട് പഠിക്കുന്നവരുണ്ട്, ചിലർ കണ്ടു പഠിക്കുന്നവരുണ്ട്. എഡ്യൂക്കേഷൻ അക്കാഡമിക്സിൽ നമുക്ക് കണ്ടും കേട്ടും പഠിക്കണം. ഇത് ഈ രണ്ട് ഏരിയാസും പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് വേണം. ഫ്രോണ്ടൽ ലോബ് എക്സിക്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ ആണ്, ഇമാജിനേഷൻ ആണ്. പരൈറ്റൽ ലോബ് സ്പേഷ്യൽ ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ ഒരു വശത്ത് നിന്ന് എഴുതി നേരെ താഴോട്ട് എഴുതി വരുന്നത്, മാർജിൻ വിടാതെ പോകും അങ്ങനെ. പിന്നെ സ്കിപ്പിംഗ് ഓഫ് ലൈൻസ് ഉണ്ടാവും, സ്കിപ്പിംഗ് ഓഫ് അക്കോർഡിംഗ് ടു ദ ലീഷൻ. ലീഷന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് ഈ ഓമിഷൻ കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഈ ബേസിക് ലിംഗ്വിസ്റ്റിക് തിയറീസ് എങ്ങനെയാണ് ഒരു ക്ലിനിക്കിൽ ലാംഗ്വേജ് ഇമ്പയർമെന്റുമായിട്ട് വരുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ഒരു ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിന്റെ റോള്. അത് ശബ്ദങ്ങളുടെ തലത്തിലാവാം, വാക്കുകളുടെ തലത്തിലാവാം, സെന്റൻസുകളുടെ തലത്തിലാവാം. എങ്ങനെയാണ് ഭാഷ ഒരു സോഷ്യൽ സെറ്റപ്പിൽ ഉപയോഗിക്കുന്നത്, അത് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയും. ഈ വായിക്കാനും എഴുതാനും നന്നായിട്ട് അറിഞ്ഞിട്ട് ആ കുട്ടി കോംപ്രിഹെൻഡ് ചെയ്യുന്നുണ്ടോ, അതാണ് സെമാൻറ്റിക്സ്. ഇതെല്ലാം ആണ് ഞങ്ങൾ ഒരു ക്ലിനിക്കിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ.
1: ആദ്യമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്?
0: ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്തത് എന്റെ PhD സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് MA MPhil PhD കണ്ടിന്യൂസ് ആയിട്ട് പോയി. കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഡ്രവീഡിയൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ബംഗാളി പഠിക്കാനായിട്ട് ജൂനിയർ ഫെല്ലോ ആയിട്ട് ചേർന്നു. അപ്പോൾ ഒരു ബംഗാളി യൂണിറ്റ് ഉണ്ട് അവിടെ, ഒരു ബംഗാളിയെ മലയാളം പഠിപ്പിക്കുക, ആ ബംഗാളി എന്നെ ബംഗാളി പഠിപ്പിക്കുക. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ പാസ്സായതാണ്. അപ്പൊ ആദ്യത്തെ ജോലി അതായിരുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ ചിത്രയുടെ ഒരു എപ്പിലെപ്സി ക്ലിനിക്കിൽ ഒരു സർവേ നടത്തി. എപ്പിലെപ്സി ഉണ്ടായിട്ട് കുട്ടികൾക്ക് പഠന വൈകല്യം ഉണ്ടോ എന്നറിയാനായിട്ട് കേരളത്തിലെ 8 ഡിസ്ട്രിക്റ്റിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗിന്റെ ഒരു ഡേറ്റ കളക്ട് ചെയ്തു. 80,000 ഡേറ്റ അവർ കളക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഇവാലുവേഷൻ വേണമായിരുന്നു. അപ്പൊ അവരൊരു 40 BEd സൈക്കോളജി അങ്ങനെയുള്ളവരെല്ലാം എടുത്തു അത് ഇവാലുവേഷന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് ഞാൻ ശ്രീചിത്രയിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ശ്രീചിത്രയിൽ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ PK സുരേഷാണ്. സാറാണ് ഒരു ജനറൽ ലിംഗ്വിസ്റ്റ് ആയ എന്നെ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്തേക്ക് കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സും സൈക്കോ ലിംഗ്വിസ്റ്റിക്സും ഒക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ സാറിന്റെ ക്ലാസ്സുകളുണ്ട്, ബ്രെയിൻ ഫംഗ്ഷൻ എല്ലാം സാറ് പഠിപ്പിച്ചു തരും. അപ്പൊ അങ്ങനെയാണ് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് ആയിട്ട് മാറിയത്.
1: ഇപ്പൊ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഭാഷ ഉപയോഗിക്കുന്നുള്ള വൈകല്യ ഡിലേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉള്ള ഓർമ്മയുണ്ടോ മാമിന്?
0: ഉണ്ട്, എല്ലാ കേസുകളെയും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ കേസ് തെറപ്പി ചെയ്യുമ്പോൾ ആ കുട്ടികളുമായിട്ടൊരു നല്ല സ്നേഹബന്ധത്തിൽ ഏർപ്പെടും. കാരണം എന്താന്ന് വെച്ചാല് ആ സ്നേഹം ഉപയോഗിച്ചാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം ഇവർക്ക് പഠന വൈകല്യമുണ്ട്, വായിക്കാനും എഴുതാനും മടിയുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വളരെ സ്നേഹം അവരോട് കാണിക്കും, ഫ്രണ്ട്ലി ബൈ ടച്ച് ത്രൂ വേർഡ്സ് എല്ലാം നമ്മൾ വളരെ സ്നേഹമൊക്കെ കാണിക്കും. അപ്പൊ കുട്ടിക്ക് നമ്മളോട് ഒരു ആത്മബന്ധം സ്ഥാപിക്കും. അപ്പൊ നമ്മൾ പറയുന്ന അനുസരിക്കാനുള്ള ഒരു സാഹചര്യം ആ കുട്ടിയിലുണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്നത് സ്ലോലി സ്ലോലി ചെയ്തുകൊണ്ട് വരും. എനിക്ക് എല്ലാ കുട്ടികളെയും ഓർമ്മയുണ്ട്. ഒരു ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്, ലിംഗ്വിസ്റ്റ് കാണും, സ്പീച്ച് പതോളജിസ്റ്റ് കാണും, സൈക്കോളജിസ്റ്റ് കാണും, ഇങ്ങനെ എല്ലാവരും കൂടിയാണ് കാണുന്നത്. എല്ലാവരും കൂടി വിചാരിച്ചാലേ ഡിലേ വന്നിട്ടുള്ള ലാംഗ്വേജ് ഈ പ്രോബ്ലം ഉള്ള ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. സംടൈംസ് ഇറ്റ് മേ ബി സൈക്കോളജിക്കൽ, സൈക്കോളജിയുടെ ആയിരിക്കും പ്രശ്നം. ചിലപ്പോൾ സ്പീച്ച് ആർട്ടിക്കുലേഷൻ പ്രോബ്ലം ആയിരിക്കും. ഞാൻ ചെയ്യുന്നത് എവിടെയാണ് ഈ കുട്ടിക്ക് ലാഗ്

0: സ്കൂളിൽ നിന്ന് തിരിച്ചു വരും, നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യില്ല, അങ്ങനെ ഒക്കെയാണ് ആ കുട്ടി ഇരിക്കുന്നത്. പക്ഷെ അവൻ വളരെ റിച്ചാണ് വരുന്നത്, നല്ല സൗകര്യപ്രദമായിട്ട് കാറിലൊക്കെയാണ് വരുന്നത്. പക്ഷെ കുട്ടി ഒരു ക്ലംസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്നും എന്റെ റൂമിലേക്ക് വരുന്നത് കരഞ്ഞോണ്ടാ വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുക, എന്തിനാ കരഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഒരു കുട്ടി തല്ലി അടിച്ചു അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരില്ല. എന്താണ് ഇന്നലെ ഹോംവർക്ക് ചെയ്യാതിരുന്നത്, ഇന്നലെ തന്നു വിട്ടതല്ലേ, ഇന്ന് എന്താ ചെയ്യാതിരുന്നത്? അപ്പൊ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ വീട്ടിലില്ലായിരുന്നു, അപ്പൊ എവിടെ പോയി? ഞാൻ കൊളാവത്ത് പോയി. കൊളാവത്ത് പോയി അത് എന്താണെന്ന് ഞാൻ പിന്നെ ഒന്നോടെ ആലോചിച്ചു. എവിടെ പോയി? കൊളാവത്ത് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് വേഗം സ്ട്രൈക്ക് ചെയ്തു, കോവളത്താണ് എന്ന് മനസ്സിലായപ്പോ. ഞങ്ങൾക്കൊരു തിയറിയുണ്ട്, ലാംഗ്വേജ് അക്വിസിഷൻ സ്റ്റേജില് വാക്കുകളിലെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത്, മെറ്റാതീസിസ് എന്നാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഈ മെറ്റാതീസിസ് നമുക്ക് ഉണ്ടാവും, പക്ഷെ നമ്മൾ ലേറ്റർ സ്റ്റേജിൽ നമ്മൾ അത് ഓവർകം ചെയ്യും. ഈ കുട്ടിക്ക് 10-12 വയസ്സായിട്ട് ഈ കുട്ടി ഓവർകം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ മെറ്റാതീസിസ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഈ കുഞ്ഞിന്റെ സമയമാണ് ഓർക്കുന്നത്. ഒരു എറർ കൊണ്ട് നമുക്ക് അവന് ഒരു ട്രാൻസ്പോസിഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പാറ്റേൺ ഓഫ് എറേഴ്സ് വേണം. പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ കുട്ടി വരുമ്പോൾ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങില്ല, കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ലി ആക്കും. അപ്പോൾ പറഞ്ഞ്, ഇന്നലെ അച്ഛന് സുഖമില്ലായിരുന്നു. എന്ത് പറ്റി? അച്ഛന് പുറത്ത് വേദനയായിരുന്നു. ശരി, എന്നിട്ട് എന്ത് ചെയ്തു? അത് ശാന്ത തവടി കൊടുത്തു എന്ന് പറഞ്ഞു. അവൻ്റെ സ്പീച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ എറേഴ്സ് ഉണ്ട്. അപ്പം ഇന്നും പിന്നെ ഞാൻ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സ് യൂണിവേഴ്സിറ്റിയിൽ പോയി, യൂണിവേഴ്സിറ്റിയിൽ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സ് പഠിപ്പിക്കുമ്പോഴും എനിക്ക് ഈ ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സിന് ബുക്കിലെ എക്സാമ്പിളോ ഇംഗ്ലീഷിലെ എക്സാമ്പിളോ ഒന്നും തപ്പണ്ട, ഈ പയ്യന്റെ ഇതിലേക്ക്. ഇന്നും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്, ഒരിക്കലും മറക്കൂല. ഇപ്പൊ കുട്ടി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മിടുക്കനായി പോയി കേട്ടോ. അങ്ങനെ ഒരു കുട്ടിയുണ്ട്. പിന്നെ ഒരു 4 വയസ്സായ ഒരു കുട്ടീനെ ഗൾഫ് കൺട്രീസ് ഇന്ന് കൊണ്ടുവന്ന്, കുട്ടി സംസാരിക്കില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് സൈക്കോളജിസ്റ്റ്, സ്പീച്ച് പതോളജിസ്റ്റ്, ഞാൻ സ്റ്റോറി വായിച്ചു കൊടുക്കും. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് സ്റ്റോറി വായിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും സംസാരിക്കുമെങ്കിൽ സ്റ്റോറിയിലെ ഓരോ സെന്റൻസ് വായിച്ചു കൊടുക്കുമ്പോഴും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണം. രാമൻ കാട്ടിൽ പോയി. ആരാ കാട്ടിൽ പോയത്? രാമൻ. രാമൻ എവിടെയാ പോയത്? കാട്ടില്. അപ്പൊ അതിന്റെ കോംപ്രിഹെൻഷൻ ശരിയായി വരും. അത് കഴിഞ്ഞ് നമ്മൾ ഒരേ സ്റ്റോറി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. 2-3 ദിവസം പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കും. കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ സബ്ജക്റ്റും ഓബ്ജക്റ്റും ഒക്കെ മാറിപ്പോകും. സെന്റൻസിൽ, ഡിസ്കോഴ്സിൽ വളരെ ചെറുതായിരിക്കും, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ അത് നന്നായിട്ട് ഒരു പരിധി വരെ. ഈ ലാംഗ്വേജ് ഡിലേ ഉള്ളവർക്ക് ലാംഗ്വേജ് ക്രിയേറ്റിവിറ്റി കുറവാണ്. ലാംഗ്വേജ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഇട്ട് ഒരേ സെന്റൻസ്, ഒരേ കണ്ടന്റ് പറയാൻ പറ്റും. നമ്മള് കാണാത്ത ലാംഗ്വേജ് ഇൻ ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ വരുന്ന വഴിയിൽ എന്തൊക്കെ സംഭവിച്ചു, വണ്ടി മറിഞ്ഞു, ആന ഓടി, ഇതെല്ലാം പറയാൻ പറ്റും. ഈ കുട്ടികൾക്ക് അതൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ്, നറേഷൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ കളവും പറയില്ല. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നവർക്ക് മാത്രമാണ് കളവ് പറയാൻ പറ്റും. കുട്ടികൾ കളവ് പറയില്ല എന്ന് നമുക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എന്തെങ്കിലും ശരിയല്ലാത്ത പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. നമുക്ക് ആ കാരണം തപ്പിയെടുത്ത് അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് അന്വേഷിക്കാൻ പറ്റും. ഓളോണേ സഡൻ കുട്ടി കളവ് പറയില്ല. അങ്ങനെയാണ് ഈ 4 വയസ്സുകാരി കുട്ടി എന്തോ ഒരു ബ്ലോക്കായിട്ടാണ് സംസാരിക്കാതിരുന്നത്. അങ്ങനെ സംസാരിക്കാതിരുന്ന ഒരു 2-3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എല്ലാ റൂം വഴിയും കൊണ്ടുവന്ന ലിംഗ്വിസ്റ്റിക്സിന്റെ റൂം ഞാനിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും ചെറുപ്പക്കാരാണ്, ഞാൻ മാത്രമാണ് പ്രായമായിട്ടുള്ളത്. എൻ്റെ അടുത്ത് വന്നപ്പോൾ കുട്ടി ഉടനെ പറഞ്ഞു, അമ്മൂമ്മ, അമ്മൂമ്മ ടീച്ചർ എന്ന് പറഞ്ഞു. അത് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം ആ കുട്ടിയിലെ ലാംഗ്വേജ് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് ഒരു ഡിലേ വന്നതാണ് അതിന്റെ കാര്യം. ലാംഗ്വേജ് ആ കുട്ടി അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എൻകോഡ് ചെയ്യാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഡിലേ വന്നതാണ്. അപ്പൊ അതിനൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് ഒരു പക്ഷെ സൈക്കോളജിക്കലായിരിക്കാം, അല്ലെങ്കിൽ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് ബ്ലോക്ക്ഡ് ആയിട്ട് നിന്നാണ്. സംസാരിച്ചു തുടങ്ങിയപ്പോ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചു. അമ്മമ്മ ടീച്ചർ എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ എല്ലാ കുട്ടികളെയും ഓർക്കും, ഒരു കുട്ടിയെ മറന്നു പോകില്ല.
1: കുറെ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പേരൻസ് നമുക്ക് എങ്ങനെയാണ് ഇപ്പം ഒരു കുഞ്ഞിനെ പെട്ടെന്ന് എന്തെങ്കിലും ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും സ്പീച്ച് ഡിലേ?
0: അതെ, ഇപ്പൊ സ്പീച്ച് ഡിലേ വരാവുന്ന കേസുകളുണ്ട്. ഇപ്പൊ ഡൗൺ സിൻഡ്രോം കുട്ടികൾ, ഡൗൺ സിൻഡ്രോം കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ വരും. കാരണം എന്നാന്ന് വെച്ചാൽ അവരുടെ മൗത്ത് ഓർഗൻ ഡീവിയന്റ് ആണ്. അവർക്ക് ലിപ്സ് വളരെ വലുതാണ്, ടങ് വലുതാണ്, ടങ് പ്രൊട്രൂഡഡ് ആണ്, ടീത്ത്സ് നേരെയല്ല, ഫ്ലാറ്റ് നോസ് ആണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓറൽ മസിൽസ് വീക്കാണ്. ഇതെല്ലാം ഉള്ളതുകൊണ്ട്

0: സ്പീച്ച് ഡിലേ ഉണ്ടാവും, പിന്നെ അവരുടെ ഇന്റലിജൻസ് ലെവലും താഴെയായിരിക്കും. അതുകൊണ്ട് അവർക്ക് ലാംഗ്വേജ് അക്വിസിഷൻ എല്ലാ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസും ഡിലേഡ് ആയിരിക്കും. കമന്നു വീഴുക, നടക്കുക, ഇരിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ സ്പീച്ചും ഡിലേഡ് ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികളുടെ സ്പീച്ചിൽ മെയിനായിട്ട് വരുന്ന പ്രശ്നം മിസാർട്ടിക്കുലേഷനാണ്. എന്ന് വെച്ചാൽ പ്രൊട്രൂഡഡ് ടങ് ആണ്, വലിയ ടങ് ആണ്. അപ്പം നമ്മുടെ നാവ് വളച്ചിട്ട് സംസാരിക്കേണ്ടതൊന്നും, നമ്മുടെ മലയാളത്തിൽ ടാഷ, നായ, അങ്ങനെ ഒരുപാട് റെട്രോഫ്ലെക്സ് സൗണ്ട്സ് ഉണ്ട്. അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് പാലറ്റിൽ നാവിൻ്റെ നടുഭാഗം മുകളിലേക്ക് വേണം, വളരെ വലിയ നാവാണ് അവരുടെ വായിൽ കൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള ശബ്ദങ്ങൾക്കെല്ലാം അവർക്ക് ജനറലി പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ എല്ലാ സ്ട്രക്ചറും അവർക്ക്, ഗ്രാമർ അവർക്ക് അഫക്റ്റഡ് ആവും. അപ്പം ഞാനൊരു സ്റ്റഡി നടത്തി, ഒരു 30 കുട്ടികളെ എടുത്തിട്ട് സ്റ്റഡി നടത്തി. ഇപ്പം പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചത്, ഇവർക്കെല്ലാം ടാഗ് നെയിം ടാഗ് ഉണ്ട്. അപ്പം നെയിം ടാഗ് എടുത്ത് ഇതാരുടെ ടാഗ്? കരിഷ്മ. പ്രൊനൗൺസ് ഉപയോഗിക്കില്ല, വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കില്ല, കരിഷ്മയുടെ എന്ന് പറയില്ല, എന്റെ എന്ന് പറയില്ല, കരിഷ്മയുടെ എന്ന് പറയില്ല, കരിഷ്മ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എല്ലാ വിഭക്തികളും അവർ മിസ്സിംഗ് ആണ്. അവർക്ക് എല്ലാ പ്രൊനൗൺസും അവർ പറയില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് നൗണിന്റെ കൂടെ ചേരുന്ന ഇൻഫ്ലക്ഷൻസും എല്ലാം ആബ്സെന്റ് ആണ്. നൗണിന്റെ കൂടെ ചേരേണ്ട എല്ലാ ഗ്രാമാറ്റിക്കൽ പാർട്സും ആബ്സെന്റ് ആയിരുന്നു ആ കുട്ടികളിൽ. അതേസമയം വെർബിന്റെ കൂടെ വളരെ കുറവേ വന്നിട്ടുള്ളൂ. വന്നു വരും, വരുന്നു എന്ന് അവർ പറയും. കാരണം വളരെ കുറച്ചേ വെർബിന്റെ കൂടെ മലയാളത്തിൽ വരുന്നതുള്ളൂ വെൻ കമ്പയർഡ് ടു നൗണ്. അപ്പം അമ്മമാരോട് പറഞ്ഞു കൊടുക്കും, സംസാരിക്കുമ്പോ എന്റെ എന്ന് പറയണം, ഞങ്ങളുടെ എന്ന് പറയണം. അമ്മമാരാണ് ഏറ്റവും നല്ല ട്രെയിനർ. കാരണം വീട്ടിലാണല്ലോ നമ്മൾ കാണുന്നത് 1 മണിക്കൂറായിരിക്കും. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കുകയും എന്താണ് അതിന് പോകാൻ വഴിയെന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അമ്മമാര് വളരെ ശ്രദ്ധാലുക്കളാണെങ്കിൽ ആ കുട്ടികൾ തീർച്ചയായിട്ടും നന്നാവും. ഡൗൺ സിൻഡ്രോം കുട്ടികളെ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിപ്പിക്കാനും വലിയ പ്രശ്നമില്ല, അവർക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഇല്ല. പിന്നത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളാണ്. അവർക്കും മസിൽസിനെല്ലാം പ്രോബ്ലം ഉണ്ട്, അവർക്കും ആർട്ടിക്കുലേഷൻ പ്രോബ്ലം ഉണ്ടാകാം. പക്ഷെ അവർക്ക് ഗ്രാമറിലൊന്നും വലിയൊരു പ്രശ്നം വരുന്നില്ല. ഇന്റലിജൻസ് ലെവല് അവരുടെ വളരെ താഴെ പോയിട്ടില്ലെങ്കിൽ അവർ ഒരു പരിധി വരെയൊക്കെ ഭാഷ ഉപയോഗിക്കാൻ പ്രശ്നം വരുന്നില്ല. അടുത്ത മെയിൻ ഗ്രൂപ്പ് ഓട്ടിസമാണ്. ഓട്ടിസംകാർക്ക് സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. സംസാരിക്കുമെങ്കിൽ തന്നെ അവർക്ക് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും അല്ല വരുന്നത്. അവർക്ക് ഭാഷ അവരുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെയും അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ താല്പര്യമില്ലായ്മ ഉണ്ട്. പിന്നെ അവർക്ക് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാതെ വരുന്നുണ്ട്. സംസാരിക്കാതിരിക്കുമ്പോൾ അവരൊരു സോഷ്യലി മിക്സപ്പ് ആവാതെ വരുമ്പോൾ അവർക്ക് വായിക്കാനും എഴുതാനും പ്രശ്നവും കൂടി വന്നു കഴിഞ്ഞാൽ വൊക്കാബുലറി ഡെഫിസിറ്റ് വരും. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും, പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ് അഫക്റ്റഡ് ആണ്.
1: വീട്ടിലിപ്പം നമ്മൾ നോർമലി എടുത്തു നോക്കിയാൽ പണ്ടത്തെ പോലെ അധികം സംസാരമില്ല, പകരം ഇപ്പൊ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു ഉപയോഗം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും സാധാരണ കുട്ടികളിൽ തന്നെ ഒരു സ്പീച്ച് ഡിലേ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ?
0: ഇപ്പോഴങ്ങനെ പറയുന്നുണ്ട്. അത് നമ്മള് നോർമൽ സംസാര രീതി ഇല്ലാതെ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ നമ്മളോട് മാത്രമേ നമ്മൾ തിരിച്ച് സംസാരിക്കുന്നില്ല. അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അവര് കാണുന്നു, അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു, സംസാരിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. പേരൻസ് ആണെങ്കിൽ ദേ ആർ ഓൾസോ, അവരും വളരെ തിരക്ക് പിടിച്ച് നടക്കുന്നു. അവർക്ക് വൈകുന്നേരം വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അപ്പൊ അവർക്കും സംസാരം വളരെ കുറവാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് സംസാര വൈകല്യം, സംസാരിക്കാൻ താമസം വരുന്നുണ്ട്. പിന്നെ അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഥയും പാട്ടും ഒക്കെ കേൾക്കുക, അങ്ങനെ ഒരു സാഹചര്യവുമില്ല. ഇങ്ങനെയുള്ള കുട്ടികളെ വളരെ സാധാരണയായ സ്കൂളിൽ വിടണം. നമ്മൾ സംസാര ഭാഷ എഴുതാനും വായിക്കാനുമാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകേണ്ടത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പോകുമ്പോൾ ഈ കുട്ടിക്ക് വീട്ടിൽ മലയാളമായിരിക്കും സംസാരിക്കണം, അവിടെ പോയി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ രണ്ടും കുട്ടിക്ക് ബുദ്ധിമുട്ടാകും. അപ്പൊ ഈ സംസാരിക്കാൻ വൈകുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സാധാരണ ഉള്ള കുട്ടികൾ വരുന്ന സ്കൂളുകളിൽ വിടുമ്പോൾ അവർ കൂടുതലായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യും. അവിടെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം, അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ സ്കില്ല് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യും, നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്.
1: നമ്മള് കുട്ടികളെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നോർമലി എന്ത് ചെയ്യാൻ പറ്റും?
0: ഇപ്പൊ നമ്മള് കഥയൊന്ന് കേട്ടാലേ അവൻ ഉറങ്ങാറുള്ളൂ എന്നുള്ള പാട്ടുണ്ടല്ലോ. വീട്ടില് അച്ഛനും അമ്മയും നമുക്ക് ഒരുപാട് കഥകൾ കേട്ടു. ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു, എല്ലാവരും സംസാരിക്കുമല്ലോ, നമ്മളത് മുഴുവൻ നേരം കേട്ടോണ്ടിരിക്കും. നമ്മൾ ആവശ്യമുള്ളടത്ത് ആവശ്യമില്ലാത്തടത്ത് തിരിച്ചു പറയും. അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോംവർക്ക് ചെയ്യുക, പഠിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അത് കഴിയുമ്പോൾ ഭക്ഷണം, പിന്നെ ഉറക്കം, പിന്നെ ടി വി ആണല്ലേ. ഇങ്ങനെ ഒരു കോമൺ ടോക്കിനുള്ള ഒരു സമയം ഇപ്പൊ വളരെ കുറവാണ്. തീർച്ചയായും

0: ആയിട്ടും കുട്ടികൾക്ക് കഥ വായിച്ചു കൊടുക്കണം, കഥ പറഞ്ഞു കൊടുക്കണം, വായനാശീലം വളർത്തണം കുട്ടികളെ. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ബുക്സ് വായിച്ചിട്ടാണ് പഠിച്ചത്. ഇപ്പോഴത്തെ കുട്ടികളോട് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ ഉടനെ മൊബൈലെടുത്ത് ഉത്തരം കണ്ടുപിടിക്കും. ഞങ്ങൾ ഒരു 10 പേജ് വായിച്ചാലായിരിക്കും ഒരു ലൈൻ ഉത്തരം കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നതൊന്നും ആവശ്യമില്ല, ആ ഒറ്റ ലൈൻ ഒറ്റ അടിക്ക് കിട്ടും. അപ്പോൾ നമ്മളെ എക്സ്പോഷർ ടു ലാംഗ്വേജ് ഈസ് വെരി ലെസ്. അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. കുട്ടികളോട് സംസാരിക്കുക, കുട്ടികളെ അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കുക, അതെല്ലാമാണ് ഷെയറിങ്ങും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത്.
1: ഇപ്പൊ പലപ്പോഴും ഈ കുട്ടികളുടെ ആശയവിനിമയത്തെ പറ്റി ആശങ്കപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അപ്പൊ അവരോട് മാഡത്തിന് പറയാനുള്ളത് എന്താണ്?
0: ലാംഗ്വേജ് ഡിലേ വന്നാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 1.5 വയസ്സായിട്ടും കുട്ടി ഒരു വാക്ക് പോലും പറയുന്നില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പീഡിയാട്രിഷ്യനെ കാണേണ്ടതായിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഈ കുട്ടിക്ക് ടങ് ടൈ ഉണ്ടോ, കുട്ടിക്ക് ചെവി ശരിക്കും കേൾക്കാമോ, കേൾക്കണം. നമ്മൾ ഏത് ഭാഷ സംസാരിക്കണമെങ്കിലും നമ്മൾ കേട്ടിരിക്കണം. ഇൻപുട്ട് ഉണ്ടായാലേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. കുട്ടിക്ക് ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പീഡിയാട്രീഷ്യന്റെ അടുത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പീച്ച് പതോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ അവര് അത് ഇമ്പ്രൂവ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്സും അവരും ചെയ്യും, അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഒരു സ്പീച്ച് പതോളജിസ്റ്റോ ഒരു ലിംഗ്വിസ്റ്റോ ചെയ്യൂന്നോർത്ത് മാത്രം പേരൻസ് ഇരിക്കരുത്. അവരാണ് ശരിയായ ടീച്ചേഴ്സ്. വീട്ടില് കുട്ടികൾക്ക് ധാരാളമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം.
1: ഇപ്പോ നിലവിലെ മാജിക് പ്ലാനറ്റിലാണല്ലോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്, വേറെ സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ തോന്നിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം.
0: മാജിക് പ്ലാനറ്റില് 4 ടൈപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഡൗൺ സിൻഡ്രോം, CP, ഓട്ടിസം ആൻഡ് ഇന്റലക്ച്വലി ഡിസേബിൾഡ്, കുറച്ച് ഹിയറിംഗ് ഇംപെയർഡ് ആൻഡ് വിഷ്വലി ഇംപെയർഡ് കുട്ടികളുണ്ട്. അവിടെ റീഡിംഗ് ആൻഡ് റൈറ്റിങ്ങിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവരുടെ സോഷ്യൽ സ്കിൽസും കമ്മ്യൂണിക്കേഷനും ഡെവലപ്പ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടിസം കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഒരു ലിംഗ്വിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പം ഈ ഓട്ടിസം കുട്ടികളെ മെയിൻ ആയിട്ട് ഇരിക്കുന്നത് ബീഡോവൻ എന്ന് പറഞ്ഞ മ്യൂസിക് ക്ലാസ്സിലാണ്. നന്നായി പാട്ട് പാടും, പക്ഷെ ഇവരാരും അർത്ഥം മനസ്സിലാക്കിയല്ല പാടുന്നത്, ജസ്റ്റ് റോഡ് സിംഗിങ് ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ കുട്ടികളുടെ മെമ്മറി വളരെ ഇന്റാക്ട് ആണ്. അപ്പൊ ഞാൻ ഈ കുട്ടികളെ ഒരു കവിത പഠിപ്പിച്ചാൽ എന്താ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ എന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അങ്ങനെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ ഒരു കുട്ടി ഓട്ടംതുള്ളല് ഒരു മെഡിക്കൽ കോളേജ് അഭാരത എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിനുണ്ട്, ആ കുട്ടി അതിനകത്ത് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ആ കുട്ടി അത് വളരെ ഫാസ്റ്റ് ആയിട്ട് അത് പഠിച്ചു. അത് ചൊല്ലിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ അത് വളരെ നന്നായി അതേപോലെ തന്നെ ചൊല്ലാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ കവിതകൾ പഠിപ്പിക്കാൻ തുടങ്ങി. ONV വയലാറിന്റെ എല്ലാം കവിതകൾ, അത് എന്റെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് ഒരു 4-5 കുട്ടികളെ ഓട്ടിസം കുട്ടികളെ കവിതയെല്ലാം പഠിപ്പിച്ചപ്പോ അതിനകത്ത് ഒരു കുട്ടി മാത്രം വളരെ ഫീലോടുകൂടി അത് ചെല്ലും. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞങ്ങള് ജനറേറ്റീവ് സിൻടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഈസ് ക്രിയേറ്റീവ് ബൈ യൂസിങ് ഹാൻഡ് ഫുൾ ഓഫ് ഫോണിംസ് വി ക്യാൻ കൺസ്ട്രക്ട് ഇന്യൂമറബിൾ സെന്റൻസ് എന്നാണ്. വളരെ കുറച്ച് ഇംഗ്ലീഷിൽ 26 അക്ഷരം, മലയാളത്തിൽ 52 അക്ഷരം ഉപയോഗിച്ച് നമ്മൾ എത്രയോ സെന്റൻസുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി ഈ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ആബ്സെന്റ് ആണ്. പക്ഷേ ഈ പാട്ട് പാടുമ്പോൾ ഈ ഒരു കുട്ടി മാത്രം വാക്കുകളുടെ അർത്ഥം അവന് മനസ്സിലാവുന്നില്ല, പക്ഷേ അതിൻ്റെ ഓവറോൾ മീനിങ് ആ കുട്ടി എങ്ങനെയോ സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ഭാഷ പഠിക്കാനുള്ളത്. 1, കോമ്പീറ്റൻസ്. ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടാവുമ്പോൾ ഹിസ് ബ്രെയിൻ ഈസ് വയേർഡ് ടു ഹാവ് ലാംഗ്വേജ് ടു വിച്ച് ഹീസ് എക്സ്പോസ്ഡ് ടു. നമ്മൾ ഏത് ഭാഷയാണ് നമ്മുടെ ചുറ്റുപാടും സംസാരിക്കുന്നത് അത് പഠിക്കാനുള്ള വൈഭവത്തോടു കൂടിയാണ് നമ്മൾ ഒരു കുട്ടി ജനിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്. ആ കോമ്പീറ്റൻസ് നമുക്ക് മനസ്സിലാവില്ല. കുട്ടി പെർഫോം ചെയ്താലേ, കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ആ കോമ്പീറ്റൻസ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് മെഷർ ചെയ്യാവുന്നത് പെർഫോമൻസ് ആണ്. അപ്പോൾ മറ്റു കുട്ടികളിൽ നിന്ന് ഈ കുട്ടിയുടെ പെർഫോമൻസിനകത്ത് അവൻ്റെ കോമ്പീറ്റൻസ് ലെവൽ കുറച്ചും കൂടി ഹയറാണ്. അർത്ഥം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ആ ഫീൽ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ഈ ഓട്ടിസം കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ മാത്രം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്.
1: ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഭാഷയുടെ ആ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ ഭാഷാ വൈകല്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതിനെ കുറിച്ച്. അപ്പോ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോയിൽ എത്തിയതിന്, തിരക്കിനിടയിൽ എത്തിയതിന് ഒരുപാട് നന്ദി മാം.
0: വളരെ സന്തോഷം.
2: ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ AM മേരിക്കുട്ടിയുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9495563321. ഇനിയൊരു നമ്പർ കൂടി 9496596321. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി, സമയം 3:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗുരു എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും സംഘവും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

ദീപക് ദേവിന്റെ സംഗീത സംവിധാനത്തിൽ വിനീത് ശ്രീനിവാസനും റെമി ടോമിയും പാടിയത് ചിത്രം ഉദയനാണ് താരം, ഗാനരചന കൈതപ്രം.

സ്ഫോടനം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ജോളി എബ്രാഹമും വാണി ജയറാമൻ സംഘവും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ്, സംഗീതം ശങ്കർ ഗണേശ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 4 മണി. ഇപ്പോൾ വെള്ളി വെളിച്ചം. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: നിവേദിത.
1: എവിടെയാണ് നാട്?
2: തിരുവനന്തപുരം.
1: എന്തെയ്യുന്നു നിവേദിക?
2: ഞാനിപ്പോ ഫൈനൽ ഇയർ MBBS പഠിക്കുകയാണ്.
1: ആരൊക്കെ എന്റെ വീട്ടില്?
2: അച്ഛൻ, അമ്മ, ചേട്ടൻ. ഞാൻ
1: MBBS പഠിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ?
2: എന്റെ അച്ഛൻ ഡോക്ടറാ, അപ്പൊ കുഞ്ഞിലെ മുതലേ ഞാൻ കാണുന്നതാ. അങ്ങനെ പിന്നെ വളരെ ഒരു നോബിൾ പ്രൊഫഷൻ ആണെന്ന് തോന്നി. അങ്ങനെ പിന്നെ എനിക്ക് സബ്ജക്ട് ഭയങ്കര ഇഷ്ടമാണ്, മെഡിസിൻ എന്നുള്ള സബ്ജക്ട്. അപ്പൊ അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്.
1: അപ്പൊ ആസ്വദിച്ച് പഠിക്കുന്നുണ്ട്?
2: അതെ.
1: വേറെ ആരൊക്കെയുള്ള വീട്ടില്?
2: ചേട്ടൻ, അമ്മ, അച്ഛൻ, വേറെ ആരുമില്ല.
1: ആരുമക്കുട്ടിയാണോ?
2: അതെ.
1: അപ്പൊ പഠന സമയമൊക്കെ എങ്ങനെയാ?
2: ഞാൻ ഇവിടെ അല്ല, ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് വരും, പഠിക്കും, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ.
1: മരുന്നുകളോടുള്ള വഴക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്റ്റലിൽ വരുമ്പോ എങ്ങനെയുണ്ട് ആ ഒരു വ്യത്യാസം?
2: ഭയങ്കര ടയറിങ് ആണ് ഫുൾ ഡേ. അപ്പം ഒരു റിലീഫ് ആണ് തിരിച്ചു വന്ന് നമ്മുടേതായ ഒരു സ്പേസിൽ ഇരിക്കുമ്പോ അതിന്റേതായ ഒരു റിലീഫ് ഉണ്ട്. പിന്നെ പാട്ട് കേൾക്കും, ബുക്ക് വായിക്കും, അങ്ങനെ പഠിത്തമല്ലാത്തതും ചെയ്യുന്നുണ്ട്.
1: കോളേജിൽ പോകുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കോ അതോ കളിച്ചു ചിരിച്ചിരിക്കോ?
2: ഇതിനെ അതിന്റേതായ ഒരു സീരിയസ്നെസ്സോട് കൂടെ ചെയ്യേണ്ട ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അങ്ങനെ അല്ല, ബ്രേക്ക് കിട്ടുമ്പം ഫ്രണ്ട്സിന്റെ കൂടെ ചായ കുടിക്കാൻ പോവും, എല്ലാം ചെയ്യും,
1: പിന്നെ ചിരിക്കാൻ പോവും. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ജീവിതം?
2: ഹോസ്റ്റലിന്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുന്ന ഒരു വൈബ് ഉണ്ട്.
1: ഫുഡൊക്കെ എങ്ങനെയാണ്?
2: മെസ്സിന്നാണ്.
1: മെസ്സിന്റെ ഫുഡൊക്കെ ഇഷ്ടമായോ?
2: കുഴപ്പമില്ല, വീട്ടിലത്തെ പോലെ എന്തായാലും ആവില്ലല്ലോ.
1: നമ്മളെല്ലാം പൊരുത്തപ്പെട്ടു പോകും.
2: അതെ, അത്രേ ഉള്ളൂ.
1: പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ജോലി ചെയ്യോ വിദേശത്ത് പോവോ?
2: ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യാനാണ് നോക്കുന്നത്.
1: നമ്മളെ നാട്ടുകാരെ സുഖപ്പെടുത്തണം.
2: അതെ, അതെ.
1: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
2: പാട്ട് ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, കുറച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ
1: നമുക്കൊരു കുഞ്ഞു പാട്ട് പാടിയാലോ?
2: വേണ്ട, അത് വേണ്ട.
1: വന്ന് കുറേ പേര് ഇങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. നിവേദ്യത ഇപ്പൊ പാടുവേ, നിവേദ്യത ഇപ്പൊ പാടുവേ.
2: ആർക്കും ഒരു താല്പര്യമില്ല, കുഴപ്പമില്ല.
1: എല്ലാരും താല്പര്യപ്പെട്ട് പറഞ്ഞു.
2: ഞാനൊരു ബാത്റൂം സിംഗർ ആണ്, അത് കൂടുതൽ ഇല്ല.
1: ഇത് നമ്മളെ വീടുകളൊക്കെ തന്നെ.
2: അങ്ങനെ കുഴപ്പമില്ല,
1: എന്തൊരു ചെയ്താലും പാടൂല.
2: ഇല്ല,
1: എന്നാ പിന്നെ പാട്ട് കേൾക്കാം. ഏത് പാട്ട് കേൾക്കാം നമുക്ക്?
2: എനിക്ക് ഓം ശാന്തി ഓശാനയിലെ സ്നേഹം ചേരും നേരം ആ പാട്ട്.
1: എന്താ പാട്ടിനോട് ഇഷ്ടം തോന്നി?
2: കേൾക്കാൻ ഭയങ്കര ഒരു പീസ്ഫുൾ സോങ്. ഇപ്പൊ പറഞ്ഞപ്പോഴും എനിക്ക് അതാ ഓർമ്മ വന്ന പെട്ടെന്ന്. എന്റെ സ്പോട്ടിഫൈ എടുത്ത് നോക്കിയ വൺ ഓഫ് മൈ മോസ്റ്റ് പ്ലേഡ് സോങ്സ് അതായിരിക്കും. ഭയങ്കര ഒരു കാമിങ് എഫക്ട് ഉള്ള ഒരു സോങ് ആണ്.
1: അപ്പൊ ഉറപ്പായിട്ട് എവിടെ നിന്ന് ഒരു സ്നേഹം വന്ന് ചേർന്നിട്ടുണ്ടാവും?
2: അയ്യോ, ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പാട്ടുകളോ?
1: അപ്പൊ സ്നേഹം വന്ന് ചേരാൻ വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: നമ്മൾ അടുത്ത സുഹൃത്തിലേക്ക് പോവുകയാണ്. എന്താണ് പേര്?
1: ആര്യ.
0: എവിടെയാണ് നാട്?
1: തിരുവനന്തപുരത്താണ് നാട്.
0: എന്ത് ചെയ്യുന്നു?
1: ടീച്ചറാണ്.
0: ഇങ്ങനെ വേഷമൊക്കെ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു സുന്ദരിപ്പട്ടത്തിന് പോകുമായിരിക്കുന്നു. ഫോട്ടോ എടുക്കണം നമ്മള്.
1: അതെ.
0: ഫോട്ടോ എടുത്ത് റീൽ ചെയ്യാനുള്ള പരിപാടിയാണോ?
1: അല്ലല്ല, വിവാഹമാണ്.
0: ആ, അടിപൊളി. ഒരു വലിയ സന്തോഷത്തിന്റെ ഇടയ്ക്കാണ് ഒരു കൊച്ചു സന്തോഷം കൂടെ നമ്മളെ കണ്ടുമുട്ടിയത് അല്ലേ? അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും.
1: നന്ദി.
0: എന്താ ചെക്കന്റെ പേര്?
1: പ്രയാഗ്.
0: എന്ത് ചെയ്യുന്നു?
1: PWD വർക്ക് ചെയ്യുന്നു.
0: തിരുവനന്തപുരം തന്നെയാണ്?
1: തിരുവനന്തപുരം.
0: നമ്മളെന്താ ചെയ്യുന്നത്?
1: ഞാന് ഹിന്ദി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്.
0: എത്ര നാളായി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്?
1: ഇപ്പൊ കേറിയതേ ഉള്ളൂ. 2026 BEd കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്കാണ് ജോലിക്ക് കയറിയതായിരുന്നു. 3 മാസം കഴിയുന്നു.
0: അപ്പൊ കൊറേ സന്തോഷങ്ങൾ ഈ വർഷം സംഭവിച്ചു.
1: അതെ അതെ.
0: തന്നെ
1: ഒത്തിരി സന്തോഷം.
0: അതെ, ഉറപ്പായിട്ടും.
1: പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ ജോലിക്ക് കയറി, അത് കഴിഞ്ഞ് വിവാഹം.
0: അതെ, ഇത്രയും ഭാഗ്യമുള്ള ഒരു കുട്ടിയെ നമ്മളിപ്പോ കാണാതെ പോയിരുന്നെങ്കിൽ നമുക്ക് വലിയ ഒരു നഷ്ടമായി പോയി.
1: അതെ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: അമ്മ, അച്ഛൻ, ചേച്ചി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ്, കുഞ്ഞ്.
0: എന്ത് ചെയ്യുന്നു?
1: അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫ്. ചേച്ചി അബാക്കസ് ടീച്ചറാണ്, ചേട്ടൻ അക്കൗണ്ടന്റ് ആണ് ടെക്നോ പാർക്കില്. കുഞ്ഞ് PreKG പഠിക്കുക.
0: അപ്പൊ ചേച്ചിയും ഞാനും ടീച്ചറാണ്.
1: അതെ, രണ്ടുപേരും ടീച്ചറാണ്. അമ്മയുടെ ഇഷ്ടമാണ് രണ്ടുപേരും ടീച്ചറായിട്ട് വരണമെന്നുള്ളത്. അത് നമ്മള് സാധിച്ചു കൊടുത്തു.
0: അതെ, ഭാഗ്യമുള്ള അമ്മയും ഭാഗ്യമുള്ള മക്കളും.
1: അതെ, അങ്ങനെ തന്നെ പറയാം.
0: പിന്നെ ഈ ടീച്ചിങ് കഴിഞ്ഞുള്ള സമയങ്ങള് ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
1: ഹോബീസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ ആണ്.
0: വെറുതെ ചടലമായിട്ട് നിന്ന് മറുപടി പറയുന്നത്?
1: ഹിന്ദിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്. ഹിന്ദി ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ട് എടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എന്റെ ഹോബീസ്. പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ.
0: മൊത്തത്തിൽ പഠിപ്പിക്കല്.
1: അതെ, പഠിപ്പിക്കലും അതുപോലെ കുട്ടികളെ മനസ്സിലാക്കുന്ന ഒരു ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം.
0: ആ, നല്ല കാര്യം. കുട്ടികളുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്.
1: സത്യമായിട്ടും.
0: നമ്മളിപ്പോ വഴിയെ നടന്നു പോകുമ്പോഴത്തേക്ക് അവിടെ ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്ത് നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ?
1: അതെ, അത് സത്യമായിട്ടാണ്. എവിടെ പോയാലും നമ്മളെ തിരിച്ചറിയുന്നു ആ മക്കള്. ഞാൻ പഠിപ്പിച്ചിരുന്നു എന്നൊക്കെ

0: പറയും കുട്ടികളൊക്കെ. പിന്നെ ടീച്ചർ എന്നുള്ള വിളി നമുക്ക് ജീവിതകാലം മുഴുവനും കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമായിട്ടുള്ള, എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ആ ഒരു വിളി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആര്യ ടീച്ചർ എന്നുള്ള പേര് തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ്.
1: ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും ഒരു വള്ളംകളി കാണാൻ പോയ പോലുണ്ട്. ഈ സന്തോഷം എല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: ഓക്കെ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ് ഈ ഹൃദയ സഖി എന്നുള്ള. ഞാൻ ആ പാട്ടൊന്ന് പാടാം.
1: ഉറപ്പായിട്ടും.

0: പരീക്ഷകളെല്ലാം എഴുതി. അങ്ങനെ
1: പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണോ?
0: അതെ അതെ.
1: നമ്മളൊന്ന് ശ്വാസം വിട്ട് ഇങ്ങനെ നടക്കുവാണ്.
0: അതെ, ശ്വാസം വിട്ട് ഒരു ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്.
1: പരീക്ഷ എഴുതി കഴിഞ്ഞ് ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് എങ്ങനെയൊക്കെ ആ ഒരു റിലാക്സേഷൻ എങ്ങനെയായിരുന്നു?
0: എന്റെ ഗോ ടു ഇത് സിനിമ കാണലായിരുന്നു. സിനിമ അല്ലെങ്കിൽ സീരീസ് അത് കാണുന്ന എനിക്ക് ഇഷ്ടമാണ്. അപ്പം അതായിരുന്നു ഫ്രീഡത്തിന്റെ ഒരു എക്സ്പ്രഷൻ. അങ്ങനെ പോകുന്നു. കാരണം എക്സാമിന്റെ ഇടയിലൊന്നും അങ്ങനെ സിനിമ കാണാൻ അധികം സമയം കിട്ടത്തില്ല, കുറച്ചൊക്കെ കാണും. പക്ഷെ എന്നാലും നമുക്ക് വേറൊരു ഭാരമൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റിയൊരു സമയമാണ്. ഇപ്പോ
1: പഠിച്ചോണ്ടിരുന്നപ്പോ സിനിമ കാണുമായിരുന്നോ?
0: കുറച്ചൊക്കെ, ചില സീൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് റീവാച്ച് ചെയ്യുന്നത്, നമ്മുടെ ടി വിയിലൊക്കെ വരുമ്പോ ഒന്ന് കാണുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൂ.
1: തിയേറ്ററിൽ പോയി കാണൂല?
0: ഇപ്പം എക്സാം കഴിഞ്ഞ സമയമായിട്ട് കാണുന്നുണ്ട്, എക്സാമിന്റെ ഇടയിൽ കാണുന്നില്ലായിരുന്നു.
1: പിന്നെ നമുക്ക് എല്ലാ ദിവസം പോയി തിയേറ്ററിൽ പോയിരുന്ന് കാണാം.
0: അതെ അതെ, തീർച്ചയായും.
1: വേറെ എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
0: വേറെ വരയ്ക്കാൻ ഇഷ്ടമാണ്, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്.
1: വരെ പഠിച്ചിട്ടുണ്ടോ?
0: അധികം നാൾ പഠിച്ചിട്ടില്ല, സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ആ ഒരു സമയത്ത് പഠിച്ചതേ ഉള്ളൂ.
1: അപ്പൊ എങ്ങനെ കണ്ടു വരയ്ക്കുവാണോ അതോ?
0: കണ്ടു വരയ്ക്കുന്നതാണ് കൂടുതൽ വശം.
1: എന്താ പിന്നെ തുടർന്ന് പഠിക്കാത്തേ?
0: കുറച്ച് മടിയും കൂടെ വന്നു. അങ്ങനെയൊക്കെ.
1: അങ്ങനെ മടി വിചാരിക്കരുത്, ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യണം, ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വര തുടങ്ങാം.
0: അതെ അതെ, ഇപ്പം വെറുതെ ഇരിക്കുമ്പം ഒന്ന് നോക്കി വരയ്ക്കുമ്പോ അതിന്റെ റിലാക്സേഷൻ വേറെ ലെവൽ തന്നെയാണ്.
1: അതെ, ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ടെൻഷൻ അടിക്കണമെങ്കിൽ ഉടനെ പോയി രണ്ട് പടം വരച്ചിട്ട് വീണ്ടും വന്ന് ഓപ്പറേഷൻ ചെയ്യാം.
0: വരയ്ക്കേണ്ട ആൾക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാമല്ലോ.
1: അതെ,
0: ഗ്ലൗസിന്റെ പാക്കറ്റിലും വരയ്ക്കുന്നവരുണ്ട്. അതെ, ഒരു ചെറിയൊരു നേരം പോക്ക് പോലെ.
1: അതെ, ഇതൊക്കെ പിന്നെ വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട.
0: അതെ അതെ,
1: എപ്പോഴും വേണോ വരയ്ക്കാം.
0: അതെ, തീർച്ചയായും. നമ്മുടെ ഇപ്പൊ ഫോണിലാണേലും നമുക്ക് വരയ്ക്കാനുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉള്ള ഒരു സമയമാണ് ഇപ്പൊ ഈ കാലഘട്ടം. അപ്പൊ അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്.
1: ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് നമുക്ക് മടിയെ മടി എന്ന് പറഞ്ഞിരിക്കുന്നത്.
0: അത് ചില സമയത്ത് നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമുക്ക് വെറുതെ ഇരിക്കണം എന്നാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മടിയൊക്കെ വന്ന് തുടങ്ങിയത്.
1: അതെ, നമ്മൾ രാവിലെ എണീച്ചാൽ തന്നെ പ്രാർത്ഥിക്കുന്നത് ഒന്നും ചെയ്യാതെ പൈസ കിട്ടണേ ദൈവമേ, ഒന്നും പറയാതെ പൈസ കിട്ടണേ ദൈവമേ.
0: അതെ, കൈ നനയാതെ മീൻ പിടിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം.
1: അപ്പൊ നമ്മളെന്ന് വിചാരിക്കും അച്ഛനും അമ്മയും എന്തോ ഉണ്ടാവണേ.
0: തീർച്ചയായും.
1: പാട്ടുകളോടൊക്കെ എങ്ങനെ ഇഷ്ടം?
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം ഓരോ മൂഡ് അനുസരിച്ച് ഓരോ ടൈപ്പ് മ്യൂസിക് കേൾക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം.
1: എന്നാലും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്?
0: കൂടുതൽ എൻജോയ് ചെയ്യുന്നത് തീർച്ചയായും മലയാളം തമിഴ് മെലഡീസ് ഒക്കെ തന്നെയാണ്.
1: പാട്ട് പാടുമോ?
0: ഇല്ല, അങ്ങനെ പാടാറില്ല.
1: പാടിപ്പിക്കുമെന്ന് പറഞ്ഞോ? അങ്ങനെ പാടാറില്ല. ചെറുനാട്ടിന്ന് പാടി നോക്കിയാലോ?
0: വേണ്ട വേണ്ട,
1: പാടൂല. അണ്ണാ പാടൂല?
0: ഇല്ല, പാടില്ല.
1: പാട്ട് കേട്ടാലോ?
0: അതെ, തീർച്ചയായും.
1: അപ്പൊ ഏത് പാട്ട് കേൾക്കാം?
0: യോബിന്റെ പുസ്തകത്തിലെ രാവേ എന്ന് പറഞ്ഞ സോങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
1: ആ ആലാപനത്തിന് പ്രത്യേക ഒരു ഭംഗിയുണ്ടല്ലേ?
0: അതെ, തീർച്ചയായും. ഒരു പ്രത്യേക ഒരു ഹാർമോണിക് ഒരു എഫക്റ്റ് ഉണ്ട് അതിന്. എപ്പോഴും മനസ്സിന് ഒരു തണുപ്പിക്കുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
1: അതെ അതെ, ഞാനും ഇപ്പൊ ഈ ചൂട് കാലത്തൊക്കെ പോയിരുന്ന ആ പാട്ടങ്ങ് കേൾക്കും. എ സി ഇടണ്ട.
0: അങ്ങനെ
1: വെറുതെ പറഞ്ഞു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
0: താങ്ക് യു.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ലക്ഷ്മി.
0: എവിടെയാ നാട്?
1: ട്രിവാൻഡ്രം തന്നെയാ.
0: എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ടീച്ചറാവണം?
1: അതെ, ടീച്ചറാവാൻ വേണ്ടി.
0: ഇന്ന് നമ്മൾ കണ്ട രണ്ടുപേരും ഡോക്ടർ മേഖലയിൽ നിൽക്കുന്നവരായിരുന്നു. ഇപ്പൊ കണ്ട രണ്ടുപേരും ടീച്ചർ മേഖല. എന്തുകൊണ്ടാ ഈ ടീച്ചർ മേഖല ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് കുട്ടിക്കാലം മുതലേ ടീച്ചറാവാൻ ഭയങ്കര ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. സോ ഞാൻ അത് തന്നെ തിരഞ്ഞെടുത്തു. പി ജി കഴിഞ്ഞിട്ട് ബി എഡ് തന്നെ തിരഞ്ഞെടുത്തു.
0: ഇപ്പൊ നിലവില് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ?
1: നിലവിൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, ടെൻത്ത് വരെയുള്ള കുട്ടികളുണ്ട്. ഇപ്പോ ബി എഡ് കൂടി കഴിഞ്ഞാല് ടീച്ചറായിട്ട് കയറണം.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അമ്മ, ഞാൻ, പിന്നെ എന്റെ ബ്രദർ. അച്ഛൻ ജീവിച്ചിരിപ്പില്ല.
0: എന്ത് ചെയ്യുന്നു ബ്രദറും അമ്മയും ഒക്കെ?
1: ബ്രദർ എറണാകുളത്താണ്, എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്.
0: നമ്മുടെ അന്വേഷണം പറഞ്ഞേക്കണം.
1: ആ ശരി, താങ്ക് യു.
0: ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെ ചെലവാക്കുന്നത്?
1: എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാല് ഒഴിവ് സമയങ്ങൾ അങ്ങനെ കിട്ടാറില്ല, ഒരുപാട് വർക്ക്സ് ഉണ്ട് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പാട്ടാണ് കേൾക്കുന്നത്. ഫുൾ ടൈം ഞാൻ എന്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ടാവും, പാട്ട് കേട്ടിട്ടാണ് ഒരുപാട് വർക്കുകളൊക്കെ എഴുതുന്നതും ഒക്കെ.
0: പാട്ട് പാടോ?
1: പാടാറില്ല, ഡാൻസ് ചെയ്യാറുണ്ട്.
0: ഡാൻസ് ചെയ്താലോ?
1: അയ്യോ, അത് പറ്റത്തില്ല.
0: പാട്ട് കേട്ടിട്ട് ഡാൻസ് ചെയ്താലോ?
1: പാട്ട് കേട്ടിട്ട് ഡാൻസ് ചെയ്യുന്നില്ല. എനിക്കിപ്പോ പാട്ട് വെച്ച് തന്നാ മതി, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് തരാമോ?
0: എന്നാ പിന്നെ നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് കേൾക്കാം?
1: ടൊവിനോയുടെ മിന്നൽവിള എന്നുള്ള ഒരു സോങ്ങില്ലേ, അതൊന്ന് വെച്ച് തരാവോ?
0: ഉറപ്പായിട്ടും. പിന്നെന്ത്, നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 20, ശകവർഷം 1948 ഭാദ്രം 14, 2026 സെപ്റ്റംബർ മാസം 5 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:52. FM ബാൻഡിൽ 101.4 MHz ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. ആദ്യം ഇന്നലത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും. ഇന്ന് 2026 സെപ്റ്റംബർ 4 ഈ ദിവസം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO EOS-OS എന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഈ കൃത്യത്തിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഉത്തരം GSLV F-17.

ഇനി ഇന്നത്തെ ചോദ്യം. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുകയാണല്ലോ. ഇതേ ദിവസം തന്നെ മദർ തെരേസയുടെ ചരമവാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി ഐക്യരാഷ്ട്ര

ലോകസഭ ആഗോളതലത്തിൽ ആചരിക്കുന്ന അന്താരാഷ്ട്ര ദിനം ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:55 കേൾക്കാവുന്നതാണ്. ചോദ്യമൊരിക്കൽ കൂടി, ക്ഷമിക്കണം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യമൊരിക്കൽ കൂടി, ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുകയാണല്ലോ. ഇതേ ദിവസം തന്നെ മദർ തെരേസയുടെ ചരമവാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ ആചരിക്കുന്ന അന്താരാഷ്ട്ര ദിനം ഏതാണ്? ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കാം വൈകുന്നേരം 5:40.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിന് വേണ്ടി സ്വർണലതയും സംഘവും പാടിയത്. ഗാനശില്പികൾ എസ് രമേശൻ നായർ, സുരേഷ് പീറ്റേഴ്സ്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശുഭയാത്ര എന്ന ചിത്രത്തിന് വേണ്ടി PK ഗോപി രചിച്ച് ജോൺസൺ ഇണം പകർന്ന് ജി വേണുഗോപാൽ, ചിത്ര എന്നിവർ പാടിയത്.

പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ബാലചന്ദ്രമേനോൻ.

മാളൂട്ടി എന്ന ചിത്രത്തിനു വേണ്ടി പഴവിള രമേശൻ രചിച്ച്, ജോൺസൺ ഇണം പകർന്ന് ജി വേണുഗോപാൽ, സുജാത എന്നിവർ പാടിയത്.

സമയം 5 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സോചാനഥ എന്ന ചിത്രത്തിന് വേണ്ടി സോനു നിഗം, സഞ്ജീവനി എന്നിവർ പാടിയത്. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം സന്ദേശ് ശാണ്ഡില്യം.

0: അർദ്ധഗാനം കാൽ എന്ന ചിത്രത്തിനു വേണ്ടി കുനാൽ ഗഞ്ചാവാല എന്നിവരും സംഘവും പാടിയത്. ഗാനരചന ഷബീർ അഹമ്മദ്, സംഗീതം സലീം സുലൈമാൻ.
1: It's time.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം കഥകളി പദങ്ങൾ. ശങ്കരൻ എമ്പ്രാന്തിരിയും സംഘവും അവതരിപ്പിച്ചത് 2-ാം ഭാഗം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിന്നത്തായി എന്ന ചിത്രത്തിനു വേണ്ടി വാലി രചിച്ച് ഇളയരാജ ഈണം പകർന്ന് യേശുദാസ്, സ്വർണലത എന്നിവർ പാടിയത്.

കാവൽഗീതം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന പിറൈസൂടൻ, സംഗീതം ഇളയരാജ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുകയാണല്ലോ. ഇതേ ദിവസം തന്നെ മദർ തെരേസയുടെ ചരമവാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ ആചരിക്കുന്ന അന്താരാഷ്ട്ര ദിനം ഏതാണ്? ഉത്തരം: ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി അഥവാ അന്താരാഷ്ട്ര കാരുണ്യ ദിനം. ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കാനായി ജീവിതം മാറ്റിവെച്ച മദർ തെരേസ 1997 സെപ്റ്റംബർ 5 കൽക്കട്ടയിലാണ് അന്തരിച്ചത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 നിയമവിധി പുനഃപ്രക്ഷേപണം. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇതളുകൾ. ഇതിൽ ദേവയാനി പാടിയ കീർത്തനം, ലളിതഗാനം എന്നിവ കേൾക്കാം. 8:00 സാഹിത്യവേള പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്രഗാനം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 9:30 ചലച്ചിത്രഗാനങ്ങൾ. 9:15 ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 10:00 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:00 തമിഴ് മാല, 4:30 ചലച്ചിത്രഗാനങ്ങൾ, 5:00 ഇസൈ തെൻട്രൽ, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ, 8:00 പുതു പാടലുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 പണ്ട് പണ്ട് പണ്ട് കുട്ടികൾക്കായുള്ള കഥകൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ ഡൽഹിയിലെ, 11:00 ചലച്ചിത്രഗാനം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരുന്നു. ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിയമവീഥി പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: നിയമവീഥി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പോക്സോ നിയമത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് നിഷാമോൾ AM ആണ്. സ്വാഗതം.
3: നമസ്കാരം. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ആക്റ്റാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ച്വൽ ഒഫൻസസ്. കുട്ടികളെ എല്ലാ തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2012 കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രത്യേക നിയമമാണിത്. മുൻപ് ഇത്തരം കേസുകളൊക്കെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് സംരക്ഷണം നൽകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും 6 കുട്ടികൾ വീതം ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു എന്നാണ് പറയുന്നത്. അതിൽ 90% കേസുകളിലും പ്രതി കുട്ടികൾക്ക് ഏറ്റവും അറിയാവുന്ന ആളാണ്. ഇത്ര ഭയാനകമായ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പോക്സോ എന്ന നിയമം കൊണ്ടുവന്നത്. ഇനി ഈ പോക്സോ നിയമത്തിൽ ആരാണ് കുട്ടി എന്ന നിർവചനം പറയുന്നു. 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും, അതിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ട്രാൻസ്ജെൻഡർ ആയാലും, കുട്ടി എന്ന പരിഗണനയിൽ വരുന്നു.
2: പോക്സോ നിയമം ശരിക്കും പെൺകുട്ടികൾ മാത്രം സംബന്ധിക്കുന്ന ഒരു നിയമമല്ല. വിക്ടിംസ് പെൺകുട്ടിയാവും ആൺകുട്ടിയാവും, ഈവൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരും ആകാം അല്ലേ.
3: 18 വയസ്സിൽ താഴെ പ്രായമായിരിക്കണം എന്നാണ് നിയമം പറയുന്നത്.
2: ഇത് വിക്ടിംസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഒരു കുട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അതിനെ സംബന്ധിച്ച നിയമവും ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്.
3: അതിനെ സംബന്ധിച്ച നിയമങ്ങളും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പോക്സോ ആക്ടിൽ തന്നെയാണ് ഈ സെക്ച്വലി അബ്യൂസ് ചെയ്യുന്ന കുട്ടികൾക്കെതിരെയുള്ള സംരക്ഷണം നൽകുന്ന നിയമത്തിൽ പറയുന്നത്. കൊണ്ടുവരുന്നത് 2012 നവംബർ 14 ശിശുദിനത്തിന്റെ അന്നാണ്.
2: പല കുട്ടികളും തങ്ങൾക്കെതിരെ ഒരു അതിക്രമം നടന്നതിന് ശേഷമായിരിക്കും അതിനെ കുറിച്ച് അവയർ ആവുന്നത്. അവയർനെസ് കുട്ടികളുടെ ഇടയിൽ വളരെ കുറവായിട്ട് കാണപ്പെടുന്നു. അപ്പം ചിലപ്പോൾ ഒരു സ്കൂളിലൊരു ക്ലാസ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിളിക്കുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലൊരു സംഭവം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ആ കുട്ടി പോലും ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ് ആ കുട്ടികൾക്ക് ഉണ്ടാവും, പക്ഷെ അവരത് റിയലൈസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം വരുന്നതെന്ന് അവർക്കത് അറിയണമെന്നില്ല.
3: അത് കുട്ടികളുടെ വീടുകളിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക ചൂഷണത്തെ ഇരയാകുന്നത്. കുട്ടികൾക്ക് ബാൾടച്ച് എന്താണ് വ്യക്തമായിട്ട് അധ്യാപകരും രക്ഷിതാക്കളും ബോധവാന്മാരായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇവർക്കറിയത്തില്ല. ഇവരുടെ ഞാൻ പല കുട്ടികളിലും ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ ചോദിക്കും, ബാൾടച്ച് എന്താണ്, നിങ്ങളുടെ ശരീരഭാഗത്ത് എവിടെയൊക്കെ പെർമിഷൻ ഇല്ലാതെ ആളുകൾക്ക് തൊടാമെന്ന് ചോദിക്കുമ്പോൾ പിള്ളേർ ആൻസർ ചെയ്യുന്നത് കൈകള്, കാലുകള്, തല ഇവിടെയൊക്കെ പെർമിഷൻ ഇല്ലാതെ തൊടാമെന്നാണ് പറയുന്നത്. അപ്പോൾ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ശരീരത്തെ ഒരു ഭാഗത്തും തൊടാൻ പാടില്ല എന്ന് കർശനമായിട്ട് കുട്ടികൾക്ക് മാതാപിതാക്കന്മാർ അതുപോലെ അധ്യാപകർ പറഞ്ഞു കൊടുക്കണം. അതിനാവശ്യമായ ക്ലാസ്സുകൾ സ്കൂളുകളിലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എങ്കിലേ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി തക്കതായ ബോധം കിട്ടുകയുള്ളൂ. നോ പറയേണ്ട സമയത്ത് നോ പറയാൻ പിള്ളേർ വില്ലിങ് ആവണം. മിക്ക വീടുകളിലും അമ്മാവന്മാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന് മധുര പലഹാരങ്ങൾ, മൊബൈൽ ഫോണുകൾ ഇതൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ ആകർഷിക്കും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറാകും.
2: അതൊന്നും ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നവരോട് അവർ സ്വാഭാവികമായിട്ടും അടുത്തു നിൽക്കും. അവർ ആ സാഹചര്യത്തെ ചൂഷണം ചെയ്യുന്ന ഒരു
3: കുട്ടികൾക്ക് പേരൻസിനോട് പറയാനായിട്ടുള്ള ഭയം കാണും. ഇത് പുറത്ത് പറയരുതെന്ന് ഇവര് കർശനമായിട്ട് പിള്ളേരെ ഭയപ്പെടുത്തും.
2: അതൊരു
3: വലിയ പ്രശ്നമാണ്. പല കുഞ്ഞുങ്ങളും ഈ ഫോണിൽ
2: പല കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കളോട് പല കാര്യങ്ങളും അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് വീടുകളിൽ കിട്ടുന്നില്ല എന്നുള്ളത്.
3: കൂടുതലും പേരൻസ് ഇപ്പോൾ ഫോണിന് അഡിക്റ്റ് ആണ്. ഈ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇവരെ സംസാരിക്കുന്ന ഒന്ന് കേൾക്കാൻ തയ്യാറാവാത്ത തിരക്കുകളാണ് പേരൻസ് മിക്കവരും. അത് നമ്മൾ ആ കുട്ടികളെ ഓരോ മൂമെന്റും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. ഈ സെക്ച്വൽ അസോൾട്ട് വന്നിട്ടുള്ളൊരു കുട്ടിയുടെ പഠനത്തിൽ ആ കുട്ടി പിന്നോട്ട് പോകും. അവരുടെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ,
2: സ്കൂളുകളിൽ അവരുടെ ക്ലാസ് ടീച്ചേഴ്സോ അല്ലെങ്കിൽ

0: കൂടെ നിരന്തരമായിട്ട് ഇടപഴകുന്ന ടീച്ചേഴ്സായിരിക്കും ഇത് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ പേരൻസ് മനസ്സിലാക്കുന്നതിനും മുമ്പ് ടീച്ചേഴ്സായിരിക്കും വിളിച്ച് ഒരു ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യുന്നത്. പിന്നെ ആയിരിക്കും അവരത്
1: മനസ്സിലാക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും കുട്ടികളെ റിക്കവർ ചെയ്യാനും അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കഴിയുന്നത്. കാരണം ഈ പകൽ സമയങ്ങൾ മുഴുവൻ കുഞ്ഞുങ്ങൾ അധ്യാപകരുടെ കൂടെയാണ്.
0: അതെ, നമ്മൾ പേരൻസിൻ്റെ ഒപ്പം അല്ലെ വീടുകളിൽ കുട്ടികൾ ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ ആ ഉള്ള സമയത്ത് പോലും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് കിട്ടുന്നത് വളരെ കുറവ് തന്നെയായിരിക്കും.
1: ഇനി ഈ പേരൻസിനോട് ഈ കുട്ടി പറഞ്ഞു, ഇപ്പൊ ഈ കുഞ്ഞിനെ സെക്ഷൽ അസോൾട്ട് ചെയ്യുന്നത് സ്വന്തം പിതാവാണെന്ന് വെച്ചു, ഈ കുട്ടിക്ക് അമ്മയോട് പറയാനായിട്ടുള്ള ഭയം കാണും. ഇനി അമ്മ അറിഞ്ഞാലോ, ഇത് പുറത്ത് പറയില്ല, എന്തുകൊണ്ടാണ്, നാണക്കേട് കൊണ്ട് ഇവർ പുറത്ത് പറയില്ല. അങ്ങനെ നാണക്കേട് കൊണ്ട് പുറത്ത് പറയാതിരുന്നാലും 6 മാസം മുതൽ 1 ഇയർ വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ചെയ്യുന്നത്.
0: പറയാതിരിക്കുന്നതും
1: ഈ ആക്ട് പ്രകാരം കുറ്റമാണ്. ഇപ്പൊ പേരൻസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പേരൻസ് അപ്പൊ തന്നെ അത് പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി.
0: അപ്പൊ ഭർത്താവിനെ സംരക്ഷിക്കാനായിട്ട് ഒരു മാതാവ് അങ്ങനെ ചെയ്യാൻ
1: പാടില്ല. അധ്യാപകരാണെങ്കിലും സ്കൂളിൽ വെച്ച് അധ്യാപകരാണ് ഈ കുഞ്ഞിനെ ദുരുപയോഗം ചെയ്യുന്നതെങ്കിൽ അവരും അതറിഞ്ഞിട്ട് മൂടി വെക്കാൻ പാടില്ല. ഈ കുറ്റകൃത്യം ആരറിയുന്നു, അത് അയൽവക്കക്കാരാവാം, കൂട്ടുകാരാവാം, അധ്യാപകരാകാം, ബന്ധുക്കളാവാം, ആരാണെങ്കിലും അത് അറിയിച്ചിരിക്കണം.
0: ഇപ്പം ഒരു കുട്ടി ഇത്തരത്തിലൊരു സംഭവം നടന്നെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നത്? കാരണം അവരുടെ ഒരു ഏജ് ഉണ്ട്, അവർക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു മെച്യൂരിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ തന്നെ ഇത് ആരോട് പറയണം, ഇങ്ങനെ പറയണം, ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിഗ്മറ്റൈസ്ഡ് ആവുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആരെങ്കിലും നമ്മളെ ഒന്ന് ഹേർട്ട് ചെയ്തെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ കുട്ടികൾ ഒരിക്കലും അത് എടുക്കേണ്ടതില്ല. സംഭവം അത് സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ കുട്ടികൾ അത് അതിനെ എടുക്കുന്ന രീതി പ്രധാനമായിട്ടും ഈ ഫാമിലിയിലുള്ളൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്.
1: തീർച്ചയായിട്ടും.
0: അതിന് എന്തൊക്കെ സംവിധാനങ്ങളാണ് സ്കൂളുകളിൽ പൊതുവെ ഏർപ്പെടുത്തിയിട്ടുള്ളത്?
1: ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായി കഴിഞ്ഞാൽ പോക്സോ കേസിലാണ് നമുക്ക് പരാതി കൊടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം.
0: ചൈൽഡ് ലൈൻ
1: ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, 1098 വിളിച്ച് 24 hours വർക്കിംഗ് ആയിരിക്കും, അതിൽ വിളിച്ച് പറയാം. പിന്നെ പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഇമെയിൽ ആയിട്ട് അയക്കാം. അതുപോലെ നിർഭയ, അതുപോലെയുള്ള സൈബർ പോലീസ്, പിന്നെ CWC, ഇവിടെയൊക്കെ നമുക്ക് പരാതി കൊടുക്കാം. അതിപ്പോൾ കുട്ടി തന്നെ കൊടുക്കണമെന്നില്ല, കുട്ടിയുടെ പേരൻസിന് കൊടുക്കാം, കൂട്ടുകാർക്ക് കൊടുക്കാം, അധ്യാപകർക്ക് കൊടുക്കാം, പിന്നെ സ്കൂളിലെ കൗൺസിലേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ വഴി കൊടുക്കാം.
0: ഇപ്പോൾ എല്ലാ സർക്കാർ സ്കൂളുകളിലും തന്നെ അങ്ങനൊരു കൗൺസിലേഴ്സ്
1: ഉണ്ട്
0: നിയമിച്ചിട്ടുള്ളതായിട്ട്. അപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളുടെ അവസ്ഥ എന്തായിരിക്കും?
1: പ്രൈവറ്റ് സ്കൂളുകളിലും കൗൺസിലേഴ്സ് ഉണ്ട്. ഇവർ
0: നിബന്ധന വല്ലതും ഉണ്ടോ
1: സ്ട്രിക്റ്റ് ആയിട്ട് വെക്കണം എന്നുള്ള നിബന്ധനകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം പോക്സോ കുറ്റകൃത്യങ്ങൾ ഇതുപോലെ കൂടുന്നതുകൊണ്ട് എല്ലാ സ്കൂളിലും കൗൺസിലേഴ്സ് വേണമെന്നാണ് പറയുന്നത്. അത് നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം, അവര് ദേഷ്യത്തോടെ സംസാരിക്കാൻ പാടില്ല, ഒരു കുഞ്ഞിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല.
0: ഇപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആയിട്ടുള്ള ഒരു വ്യക്തിയും ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രതികരണം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പലപ്പോഴും ഇപ്പോൾ ടീച്ചേഴ്സാണ് ടീച്ചേഴ്സിനോട് പറയുന്നു എങ്കിൽ പോലും ടീച്ചേഴ്സ് പലപ്പോഴും നമ്മുടെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ സ്പോയിലാകും എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇൻ കേസ് അത് പ്രൈവറ്റ് സ്കൂളാണെങ്കിലും ഗവൺമെൻറ് സ്കൂളാണെങ്കിലും, കാരണം ഒരു സ്കൂൾ അറിയപ്പെടുന്നത് അവിടെ നടക്കുന്ന അവിടെ വരുന്ന വിജയങ്ങൾ കൊണ്ട് മാത്രമല്ലല്ലോ, അവിടെ നടക്കുന്ന ഇതുപോലത്തെ ഇൻസിഡൻസും ഒരു സ്കൂളിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഈ കുട്ടിക്ക് വീട്ടിലും പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടും പറയാൻ പറ്റില്ല, സ്കൂളിലും ഇത് അറിഞ്ഞ പ്രശ്നമാണ് എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും കുട്ടിക്ക് ചെയ്യാൻ പറ്റുക?
1: ആ കുട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇത് ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല, അവരെ എത്രയും വേഗം അറിയിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് വീണ്ടും ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്.
0: പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടിയുടെ പേരോ അല്ലെങ്കിൽ മേൽവിലാസമോ അങ്ങനെ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒന്നും തന്നെ റിവീൽ ചെയ്യാതെ ആയിരിക്കും ഈ കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: അതെ,
0: അതൊരു വലിയ സംരക്ഷണമാണ്.
1: കുട്ടിയുടെ പേരോ പഠിക്കുന്ന സ്കൂള്, മാതാപിതാക്കന്മാരുടെ പേര്, അഡ്രസ്, ഇതൊന്നും പ്രസിദ്ധപ്പെടുത്താനായിട്ട് പാടില്ല. ഇതെല്ലാം രഹസ്യമായിട്ട് വെക്കണം. നമ്മുടെ ഒരു ജഡ്ജി അവസാനം വിധിന്യായത്തിൽ കുട്ടിയുടെ പേര് പരാമർശിക്കില്ല, വിക്ടിം അല്ലെങ്കിൽ ചൈൽഡ് എന്നേ രേഖപ്പെടുത്തുള്ളൂ. അത് തന്നെയാണ് മാധ്യമങ്ങൾക്ക് കോപ്പികൾ കൊടുക്കുന്നത്. പേര് മറച്ചായിരിക്കും എല്ലാം ചെയ്യുന്നത്, ഒരിക്കലും അത് പബ്ലിസിറ്റി കൊടുക്കില്ല. രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യുന്ന ഒരു കേസാണ് പോക്സോ കേസുകൾ.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715, ഇമെയിൽ ID AIRDevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ID ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ

0: airdevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.
1: നിയമവീഥി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചെകുത്താൻ്റെ കോട്ട എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച്, ബി എ ചിദംബരനാഥ് ഈണം പകർന്ന്, യേശുദാസ് പാടിയത്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ 2018 ആവിഷ്കരിച്ച പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ അതായത് SSA, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ അതായത് RMSA, അധ്യാപക വിദ്യാഭ്യാസം അതായത് TE എന്നീ മൂന്ന് പദ്ധതികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 2018 വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന സമഗ്ര ശിക്ഷ അഭിയാന് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹികവും ലിംഗഭേദപരവുമായ വിടവുകൾ നികത്തുക, പ്രീ പ്രൈമറി മുതൽ +2 വരെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കുക, സ്കൂൾ പഠന രീതിയിൽ മികച്ച നിലവാരം ഉറപ്പാക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ തൊഴിൽവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം അതായത് RTE അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇത് നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുക, അധ്യാപക പരിശീലനത്തിനുള്ള നോഡൽ ഏജൻസിയായി SCERT അല്ലെങ്കിൽ സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യുക. ഇപ്പറഞ്ഞ ലക്ഷ്യങ്ങളും ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. 11.6 ലക്ഷം സ്കൂളുകൾ, 15.6 കോടി വിദ്യാർത്ഥികൾ, എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളിലെ 57 ലക്ഷം അധ്യാപകർ എന്നിവർ ഈ പദ്ധതിയുടെ ഭാഗമാണ്. അധ്യാപകർ, അധ്യാപകരെ പരിശീലിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കമ്മ്യൂണിറ്റി, സ്കൂൾ മാനേജ്മെൻ്റ് കമ്മിറ്റികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയ സ്കൂളിലെ പഠനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളിലുമുള്ള പ്രധാന ഇടപെടലുകൾ ഇവയാണ്: അടിസ്ഥാന സൗകര്യ വികസനവും സാർവത്രിക പ്രവേശനവും, മറ്റൊന്ന് ലിംഗഭേദവും തുല്യതയും, മൂന്നാമത് വിദ്യാഭ്യാസം അതിൻ്റെ ഗുണനിലവാരം, നാലാമത് അധ്യാപക ശമ്പളത്തിനുള്ള സാമ്പത്തിക സഹായം, അഞ്ചാമത് ഡിജിറ്റൽ സംരംഭങ്ങൾ, ആറ് യൂണിഫോം, പാഠപുസ്തകങ്ങൾ മുതലായവ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഇത്തരം അവകാശങ്ങൾ, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, 8 തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, 9 കായിക വിദ്യാഭ്യാസം, ശാരീരിക വിദ്യാഭ്യാസം, 10 അധ്യാപക വിദ്യാഭ്യാസവും പരിശീലനവും ശക്തിപ്പെടുത്തുക, 11 നിരീക്ഷണം, മറ്റൊന്ന് പ്രോഗ്രാം മാനേജ്മെൻറ്റ്. ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രധാന ഇടപെടലുകൾ സമഗ്ര ശിക്ഷ അഭിയാൻ വഴി നടക്കുന്നുണ്ട്. ഇവ മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതി 2018 ആരംഭിച്ചത്. സമഗ്ര ശിക്ഷ അഭിയാനെ കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ഇതുവരെ കേട്ടത്. രചന മാധ്യമപ്രവർത്തകനായ അനിരു അശോകൻ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: നന്ദിനിയെ അനുഗമിച്ച് വനത്തിലേക്ക് പ്രവേശിച്ച ദിലീപന് അവിടെ ലഭിച്ച രാജോചിതമായ സ്വീകരണത്തിൻ്റെ വിശേഷങ്ങളാണ് കവി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. വൃക്ഷങ്ങൾ, പക്ഷികളുടെ കളകളസ്വനം കൊണ്ട് ജയാരവം മുഴക്കി, ഇളം വള്ളികൾ മലർ വിതറും പോലെ പൂക്കൾ പൊഴിച്ചു, മാൻപേടകൾ ദയാർദ്രഭാവം തിരിച്ചറിഞ്ഞ് ആദരവോടെ നോക്കി നിന്നു. മുളങ്കൂട്ടം ഓടക്കുഴൽ പോലെ താളമിട്ടുകൊടുത്തതനുസരിച്ച് വള്ളിക്കുടിലുകളിലിരുന്ന് വനദേവതമാർ സ്തുതിഗീതങ്ങൾ പാടി അദ്ദേഹത്തെ എതിരേറ്റു.

0: ಯಶಸ್ವಮುಚ್ಚೈ ಉದ್ಗೀಯಮಾನಂ ವನದೇವತಾಭಿ.
1: ಸಹ ಕುಂಜೇಶು ವನದೇವತಾಭಿಃ ಉಚ್ಚೈಃ ಉದ್ಗೀಯಮಾನಂ ಸ್ವಂ ಯಶಃ ಶುಶ್ರಾವ. വനത്തിൻ്റെ അധിദേവതകളാണ് വനദേവതമാർ. അവരുടെ അദൃശ്യ സാന്നിധ്യം എപ്പോഴും വനത്തിൽ ഉണ്ടാകും. അതിഥികളെ സ്വാഗതം ചെയ്തും അവർക്ക് സൗകര്യമൊരുക്കിയും സർവദാ സന്നിഹിതരായിരിക്കും വനദേവതമാർ. അവർ വള്ളിക്കുടിലുകളിൽ ഇരുന്ന് മധുര മനോഹരമായി പാടും. ഇപ്പോഴവർ പാടിക്കൊണ്ടിരിക്കുന്നത് ദിലീപ മഹാരാജാവിൻ്റെ വീരഗാഥകളാണ്. ദിലീപനെ കണ്ടിട്ടോ അദ്ദേഹം വരുന്നു എന്നറിഞ്ഞിട്ടോ അല്ല അവർ പാടുന്നത്. രാജാവിൻ്റെ യശസ് സർവത്ര പരന്നിരിക്കുന്നു. അതുകൊണ്ട് ആ വീരകഥകൾ നാട്ടിൽ മാത്രമല്ല കാട്ടിലും വായ്പാട്ടായിരിക്കുന്നു. രഘുവിൻ്റെ വീരകഥകൾ കരിമ്പിൻ തോട്ടത്തിലിരുന്ന് പാടുന്ന കർഷക പെൺകുടിമാരെ കാളിദാസൻ തുടർന്ന് വർണ്ണിക്കുന്നുണ്ട്. ഉദയനകഥകൾ പാടുന്ന ഗ്രാമവൃദ്ധന്മാരെ ഉജ്ജയിനിയിൽ കാളിദാസൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വീരാപദാനങ്ങൾ പുകഴ്ത്തിപ്പാടുന്നത് ജനങ്ങളുടെ സ്വഭാവമാണ്. തൻ്റെ യശസ്സിനെപ്പറ്റി വനദേവതമാർ പാടുന്നത് കേട്ടുകൊണ്ട് ദിലീപൻ വനത്തിലേക്ക് പ്രവേശിച്ചു. മാരുതരന്ധ്രപൂർണൈഹി കൂജദ്ഭിഹി കീചകൈഹി ആപാദിത വംശകൃത്യം. മുളകളിൽ തുമ്പി തുളച്ച തുളകളുണ്ടാകും. കാറ്റ് ഈ തുളകളിൽ കടക്കുമ്പോൾ ഹൃദ്യമായ സ്വരം പുറപ്പെടും. ഇത്തരത്തിലുള്ള മുളകളാണ് കീചകങ്ങൾ. ഏ വേണവഹ അനിലോത്ഥദാഹ സ്വനന്തി തേ കീചകാസ്യു. ഈ വേണുസ്വനം വനദേവതമാരുടെ ഗാനത്തിന് പിന്നണിയായിത്തീരുന്നു. വനദേവതമാർ താരസ്വരത്തിൽ ദിലീപ മഹാരാജാവിൻ്റെ വീരകഥകൾ പാടി മുളകളിലെ ദ്വാരങ്ങളിലൂടെ വരുന്ന കാറ്റ് പുറപ്പെടുവിച്ച കളസ്വനം ഗാനത്തിനൊത്ത് ഓടക്കുഴൽ വായിക്കും പോലെ തോന്നി. വനദേവതമാരുടെ സ്തുതികഥകൾ കേട്ടുകൊണ്ട് ദിലീപൻ വനത്തിൽ പ്രവേശിച്ചു. വനത്തിൽ സ്വാഭാവികമായുള്ളവയാണ് ഈ സന്നാഹങ്ങൾ. രാജാവിനെ സ്വീകരിക്കാൻ പ്രത്യേകമുണ്ടാക്കിയവയല്ല. എങ്കിലും അവയുടെ വർണ്ണന മനോഹരമായിരിക്കുന്നു.
2: ആലാപനം ഡോക്ടർ ജി ജോൾസ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണിക്ക് ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഹൃദയരാഗങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരി, ചിത്രം തുടങ്ങിയ വിവരങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനും സന്ദേശത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281200715.

സമയം 6 മണി കഴിഞ്ഞ 19:32. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം ഡൽഹി.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള ഡി എൻ എ പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. കെ സി എൽ മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയെ വിജ്ഞാന ശക്തിയാക്കുന്നതിനൊപ്പം ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമായി ഉയർത്താനാണ് മുൻഗണന നൽകുന്നതെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനാകൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ സ്കൂളുകളിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കവരത്തി പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമന അംഗീകാരം തടസ്സപ്പെട്ടിരുന്ന 1600 അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേറ്ററ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനായി സുപ്രീംകോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള ഡി എൻ എ പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതാത് പ്രദേശത്തുള്ള നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൌകര്യങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലൻഡിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന്. പുതിയ കിരീട വിജയി ആരാകുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ മാസം 20-ന് തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണിന്റെ കലാശപ്പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഉജ്ജ്വല പോരാട്ടങ്ങളോടെ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കിരീടപ്പോരിട ഇറങ്ങുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ പാറും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെയും കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെയും തകർത്താണ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റിന് പുത്തൻ താരങ്ങളെ സമ്മാനിച്ചാണ് KCL 3ാം സീസണ് കൊടിയിറങ്ങുന്നത്.
0: ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ ഈ മാസം 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. കിലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടികളിൽ തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പങ്കാളികളാണ്. കണ്ണൂർ ജില്ലാ ഭരണകൂടം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ബീക്കൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: പ്രോജക്ട് ബീക്കൺ ടൗണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൗണാക്കി മാറ്റും. ശുചീകരണ പ്രവർത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വഴിവിളക്കുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതും ഓവുചാലുകളുടെയും മറ്റും നവീകരണവും രണ്ടാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അടുത്ത മാർച്ച് വരെയാണ് രണ്ടാംഘട്ട പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള കാലപരിധി. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. പവന് 1,360 രൂപ താഴ്ന്ന് 113,520 രൂപയും ഗ്രാമിന് 14,190 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാറിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് എൻഎച്ച്എഐയുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് വെറ്റിലപ്പാറയിലെ ക്വാറിയിലുണ്ടായ അപകടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മക്കരപ്പറമ്പ് സ്വദേശി ഉനൈസിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന യന്ത്രം മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മാനന്തവാടി നഗരത്തിൽ വാഹനങ്ങളുടെ വൺ വേ സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായി ദീർഘിപ്പിച്ചു. നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 10 മുതൽ സമയക്രമീകരണം പ്രാബല്യത്തിൽ വരും. ഭിന്നശേഷി വ്യക്തികൾക്ക് താൽക്കാലിക താമസവും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന അൻപ് വീട് പദ്ധതിയുടെ താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. അർഹരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രേഖകൾ സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL 3ാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ആകാശവാണി.
1: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്രതികൂല കാലാവസ്ഥയെയും അപകട സാധ്യതയെയും തോൽപ്പിച്ച് ഇന്ത്യൻ കരസേന നടത്തിയ അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ വാർത്തയാണ് നല്ല വാർത്തയിൽ ആദ്യം. സമുദ്രനിരപ്പിൽ നിന്ന് 18,600 അടി ഉയരമുള്ള ലഡാക്കിലെ കഠിനമായ മലനിരകളിൽ ട്രക്കിംഗിനിടെ പരിക്കേറ്റ് കുടുങ്ങിയ ആളെ സാഹസികമായി രക്ഷപ്പെടുത്തി ഇന്ത്യൻ കരസേനയുടെ പൈലറ്റുമാർ. കഠിനമായ തണുപ്പും ശക്തമായ കാറ്റും കുറഞ്ഞ വായുസാന്ദ്രതയും വെല്ലുവിളിയായ ദൌത്യത്തിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സൌകര്യമില്ലാത്ത കുത്തനെയുള്ള മലഞ്ചെരുവിൽ വൺ സ്കിഡ് ലാൻഡിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പൈലറ്റുമാർ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഹെലികോപ്റ്ററിന്റെ ഒരു വശത്തെ സ്കിഡ് മാത്രം പാറക്കെട്ടിൽ ഉറപ്പിച്ചു നിർത്തി ബാക്കി ഭാഗം വായുവിൽ ബാലൻസ് ചെയ്ത് നിർത്തിയാണ് ആളെ ബോർഡിലേക്കെടുത്തത്. അപകട സാധ്യതയേറിയ ഈ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ദുർഘട സാഹചര്യങ്ങളിലും സേവനമനുഷ്ഠിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ സന്നദ്ധതയും പ്രൊഫഷണൽ മികവുമാണ് തെളിയിക്കപ്പെട്ടത്. ദുരന്തമുഖങ്ങളിൽ ഒരു നിമിഷത്തെ ശരിയായ തീരുമാനം എത്രയോ ജീവനുകളെയാണ് കാത്തുരക്ഷിക്കുന്നത്. അത്തരത്തിൽ 1000 വിദ്യാർത്ഥികൾക്ക് രക്ഷകനായി മാറിയ ഒരു അധ്യാപകനുണ്ട് നേപ്പാളിൽ. നേപ്പാളിലുണ്ടായ പ്രളയത്തിൽ നിന്നും സമയോചിതമായ ഇടപെടലിലൂടെ 1643 വിദ്യാർത്ഥികളുടെ ജീവൻ രക്ഷിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ രാജേന്ദ്ര ദാവടി. നേപ്പാളിലെ നുവാക്കോട്ട് തൃശൂലി താഴ്വരയിലുള്ള ത്രിപുര ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനും പ്രിൻസിപ്പലുമാണ് രാജേന്ദ്ര. പ്രളയം വരുന്നതായി സുഹൃത്തിന്റെ സന്ദേശം ലഭിച്ചെങ്കിലും നദിയിൽ നിന്ന് 60 മീറ്ററോളം ഉയരത്തിലാണ് സ്കൂൾ എന്നതിനാൽ ആദ്യം ആശങ്കപ്പെട്ടിരുന്നില്ല. എന്നാൽ വെള്ളം അതിവേഗം ഉയരുകയാണെന്ന് ഒരു രക്ഷിതാവ് ഓടിയെത്തി അറിയിച്ചതോടെ പ്രിൻസിപ്പൽ ഉടൻ തന്നെ സ്കൂൾ ബെൽ അടിക്കുകയും കുട്ടികളോട് സമീപത്തെ ഉയർന്ന കുന്നിൻ മുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. സ്കൂളിലേക്ക് വരികയായിരുന്ന ബസ്സുകളും അദ്ദേഹം തിരിച്ചുവിട്ടു. എല്ലാവരും സുരക്ഷിത സ്ഥാനത്ത് എത്തി നിമിഷങ്ങൾക്കകം പ്രളയജലം സ്കൂൾ കെട്ടിടത്തെ പൂർണ്ണമായും വിഴുങ്ങി. വിപത്തിന്റെ നടുവിലും പരിഭ്രാന്തനാകാതെ സ്വന്തം ജീവനേക്കാൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയ പ്രിൻസിപ്പൽ രാജേന്ദ്ര ദാവടിയുടെ ഈ മനക്കരുത്ത് ലോകമെമ്പാടുമുള്ള അധ്യാപക സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃകയാണ്. വ്യോമസേനയുടെ ഗാംഭീര്യവും ചരിത്രവും നേരിട്ടറിയാൻ ആക്കുളത്ത് ഒരു മ്യൂസിയം ഒരുങ്ങുന്നു. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. ഒരു വലിയ യുദ്ധവിമാനത്തിന്റെ മാതൃകയിലാണ് 2 നിലകളിലുള്ള ഈ മ്യൂസിയം മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതോടെ നമ്മെ കാത്തിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിന്റെ നേർക്കാഴ്ചകളാണ്. വിവിധതരം യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ മാതൃകകൾ, അത്യാധുനിക മിസൈലുകൾ, തോക്കുകൾ, റഡാറുകൾ തുടങ്ങി പ്രതിരോധ മേഖലയുടെ സാങ്കേതിക മികവ് വിളിച്ചോതുന്ന കാഴ്ചകൾ ഇവിടെയുണ്ട്. എന്നാൽ ഈ മ്യൂസിയത്തിലെ ഏറ്റവും വലിയ ആകർഷണം ഒരു യഥാർത്ഥ യുദ്ധവിമാനം പറത്തുന്ന അനുഭവമൊരുക്കുന്ന ഫ്ളൈറ്റ് സിമുലേറ്റർ സംവിധാനമാണ്. കേവലം കാഴ്ചകൾക്കപ്പുറം ഒരു യുദ്ധവിമാനത്തിന്റെ കോക്പിറ്റിലിരുന്ന് പൈലറ്റാകുന്ന അനുഭവം കാണികൾക്ക് ഇത് സമ്മാനിക്കും. കൂടാതെ വ്യോമസേനയുടെ ധീരമായ ചരിത്രവും നേട്ടങ്ങളും വിവരിക്കുന്ന പ്രത്യേക മോട്ടിവേഷൻ റൂമും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പും ദക്ഷിണ വ്യോമസേനാ കമാൻഡും കൈകോർത്തപ്പോൾ രൂപപ്പെട്ട ഈ മ്യൂസിയം നാളെയുടെ കാവലാളുകളാകാൻ കൊതിക്കുന്ന യുവതലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാകും. കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനും സുരക്ഷിതമായ ഭാവിക്കുമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം സമഗ്ര അങ്കണവാടി ബാല ആരോഗ്യ പരിശോധനാ പദ്ധതിക്ക് തുടക്കമായി. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും അവരുടെ വളർച്ചയും ആരോഗ്യനിലയും കൃത്യമായി വിലയിരുത്തി ആവശ്യമായ ഇടപെടലുകൾ സമയബന്ധിതമായി നടത്തുന്നതിനുമാണ് ബാല്യസ്പന്ദനം പദ്ധതി ലക്ഷ്യമിടുന്നത്.

0: കേരളത്തിലെ 33,120 അങ്കണവാടികളിലൂടെ കുട്ടികൾക്ക് സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാരനില, കാഴ്ച, കേൾവി തുടങ്ങിയ ആരോഗ്യ ഘടകങ്ങൾ പരിശോധിക്കുന്നതിനോടൊപ്പം ആവശ്യമായ മെഡിക്കൽ ഇടപെടലുകൾ ഉറപ്പാക്കാനും പദ്ധതി സഹായകമാകും. ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശോധനകളും തുടർ നടപടികളും ഏകോപിപ്പിക്കും. കുട്ടികളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ഇടപെടുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും ഭാവിയിലെ പഠന വികസന സാധ്യതകൾക്കും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യമാണ് നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയുടെ അടിത്തറ. നാളെയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകൾക്ക് കൃത്യമായ പരിചരണവും ആരോഗ്യ സുരക്ഷയും ഉറപ്പു നൽകുന്ന മികച്ചൊരു മാതൃകയാണ് ബാല്യസ്പന്ദനം പദ്ധതി. ലോക ചെസ് വേദികളിൽ ഭാരതത്തിന്റെ അഭിമാനം ആകാശത്തോളം ഉയർത്തി ഗ്രാൻഡ് ചെസ് ടൂറിൽ ചരിത്ര വിജയം കുറിച്ച് പ്രജ്ഞാനന്ദ. ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന അപൂർവ നേട്ടമാണ് പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയത്. ആവേശം നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ അമേരിക്കയുടെ നിലവിലെ ജേതാവായ ഫാബിയാനോ കരുവാനയെ കീഴടക്കിയാണ് 21-കാരനായ ചെന്നൈ സ്വദേശി ഈ ചരിത്ര വിജയം കുറിച്ചത്. ഫൈനലിലെ റാപ്പിഡ് വിഭാഗത്തിലെ രണ്ട് കളികളിലും വിജയിച്ച് മുന്നേറിയ പ്രജ്ഞാനന്ദ നാലു മത്സരങ്ങളുടെ പരമ്പരയിൽ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവച്ചത്. ഈ വിജയത്തോടെ അടുത്ത സീസണിലെ ഗ്രാൻഡ് ചെസ് ടൂറിലേക്ക് നേരിട്ട് യോഗ്യത നേടാനും പ്രജ്ഞാനന്ദയ്ക്കായി. 2013 അണ്ടർ 8 യൂത്ത് ചാമ്പ്യൻഷിപ്പ് ജേതാവായാണ് പ്രജ്ഞാനന്ദ ലോക ചെസ് വേദികളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. 2016 പത്താം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്റർനാഷണൽ മാസ്റ്ററായ പ്രജ്ഞാനന്ദ 12-ാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും നേടി. 2024 ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലും പ്രജ്ഞാനന്ദ അംഗമായിരുന്നു. ചെറുപ്പകാലം മുതൽ വിജയങ്ങൾ ഒന്നൊന്നായി വെട്ടിപ്പിടിച്ച ഈ യുവതാരം ഇന്ത്യയുടെ കായികരംഗത്തിന് നൽകുന്ന ഊർജ്ജവും പ്രചോദനവും വളരെ വലുതാണ്. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടി. സംസ്ഥാനത്ത് സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക പ്രാദേശിക പ്ലാന്റുകൾ ഒരുങ്ങുന്നു. സ്ഥലലഭ്യതക്കുറവും ഉയർന്ന സാമ്പത്തിക ചെലവും പരിഹരിക്കുന്നതിനായി സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രീകൃത പ്ലാന്റുകൾക്ക് പകരം മേഖലാ പ്ലാന്റുകളാണ് സജ്ജീകരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ പ്രാദേശിക സാനിറ്ററി ഇൻസിനറേഷൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. ഇവ പൂർണ്ണ സജ്ജമാകുന്നതോടെ സംസ്ഥാനത്തെ പ്രതിദിന സംസ്കരണ ശേഷി 120 ടണ്ണായി ഉയരുമെന്ന് ക്ലീൻ കേരള അറിയിച്ചു. ക്ലീൻ കേരള കമ്പനി നൽകുന്ന സുരക്ഷിത പാക്കിംഗ് കവറുകളിൽ വീടുകൾ, ആശുപത്രികൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന് കിലോഗ്രാമിന് 27 രൂപ യൂസർ ഫീ ഈടാക്കും. 1300 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്ററുകളിലാണ് മാലിന്യം സംസ്കരിക്കുക. വായുമലിനീകരണം തടയാൻ 30 മീറ്റർ ഉയരമുള്ള ചിമ്മിനികളും മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് തത്സമയ വിവരങ്ങൾ കൈമാറുന്ന നിരീക്ഷണ സംവിധാനങ്ങളും പ്ലാന്റിലുണ്ടാകും. ശുചിത്വവും ആരോഗ്യവുമുള്ള ഒരു നാളേക്കായി ശാസ്ത്രീയ മാലിന്യ സംസ്കരണ മാർഗനിർദ്ദേശങ്ങൾ മാതൃകാപരമായി നടപ്പിലാക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000-ൽ അധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ

0: പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ആകാശവാണി

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹത്തിനും ബഹുമാനത്തിനും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പങ്കുണ്ട്. സ്നേഹം ഹൃദയങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുമ്പോൾ ബഹുമാനം ആ ബന്ധങ്ങൾക്ക് ആഴവും നിലനിൽപ്പും നൽകുന്നു. സ്നേഹമില്ലാത്ത ജീവിതം നിറം മങ്ങിയതുപോലെയും ബഹുമാനമില്ലാത്ത ബന്ധങ്ങൾ വേരുകളില്ലാത്ത മരത്തെപ്പോലെയുമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പങ്കെങ്കിലും വഹിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു നല്ല വാക്ക് സ്നേഹത്തിന്റെ തുടക്കമാകാം. ഒരു ചെറിയ കരുതൽ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കാം. ഒരു ഹൃദയം നിറഞ്ഞ ബഹുമാനം ഒരു ബന്ധത്തെ ജീവിതകാലം മുഴുവൻ നിലനിർത്തുകയും ചെയ്യാം. സ്നേഹം നൽകുമ്പോൾ ഹൃദയങ്ങൾ അടുക്കുന്നു, ബഹുമാനം നൽകുമ്പോൾ ബന്ധങ്ങൾ ശക്തമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരോടും സ്നേഹത്തോടെയും കരുതലോടെയും ബഹുമാനത്തോടെയും പെരുമാറാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വാഴകൃഷിയെക്കുറിച്ചാണ്. എങ്ങനെ ശാസ്ത്രീയമായും ആദായകരമായും വാഴകൃഷി ചെയ്യാമെന്ന് നോക്കാം. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഒരു കാലത്ത് കേരളത്തിൽ നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ഒരു വാഴയെങ്കിലും ഇല്ലാത്ത പറമ്പുകൾ വിരളമായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ വീടിന്റെ വടക്കേ പുറത്ത് ഒഴിയാതെ ഏത്തനും കപ്പവാഴയും പാളയംതോടനും ഒക്കെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ കുലകൾ വെട്ടിവിറ്റ് അമ്മ വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതും കാണാം. അങ്ങനെ വാഴ മലയാളിയുടെ ഒരു വികാരം തന്നെയായിരുന്നു. ഇല മുതൽ കുല വരെ, കായ മുതൽ പൂവ് വരെ മനുഷ്യന് പ്രയോജനപ്പെടുന്ന വാഴ ഒരു വിള മാത്രമല്ല, നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. നാടൻ വാഴയിനങ്ങളുടെ വൈവിധ്യവും ആധുനിക കൃഷിരീതികളും മികച്ച വരുമാന സാധ്യതകളും ഒത്തുചേരുമ്പോൾ വാഴകൃഷി കർഷകന് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. മണ്ണിൽ വേരുറപ്പിച്ച് ആകാശത്തേക്ക് ഇലകൾ വിരിച്ചു നിൽക്കുന്ന വാഴകളിലൂടെ നമുക്ക് വാഴകൃഷിയുടെ പച്ചപ്പാർന്ന ലോകത്തേക്ക് പോകാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശ്രീമതി മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: മഞ്ജു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
5: താങ്ക് യു
4: മേഡം. വാഴകൃഷി മിക്ക കർഷകരും ചെയ്യുന്നതാണ്, നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം. പക്ഷെ ചില കർഷകർക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്, ചിലർക്ക് അത്ര ലാഭം കിട്ടാറില്ല. ഇതിന്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്ന ഒരു ശാസ്ത്രീയമായ നമ്മുടെ ഒരു അപ്രോച്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറയുന്നത് തന്നെ വാഴയ്ക്ക് വേണ്ടി ഫേമസ് ആണല്ലേ.
5: അതെ, വാഴയെ സംബന്ധിച്ച് പറയുമ്പോഴ് നമ്മുടെ പരമ്പരാഗത വിളയാണ്, നമ്മുടെ സംസ്കാരവുമായിട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഒരു വിളയാണ് വാഴ. പിന്നെ ഇന്നിപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളില്

0: ഏറ്റവും ആദായകരമായിട്ട് കർഷകർ കൃഷി ചെയ്യുന്ന വിളകളിൽ ഒന്നാണ് വാഴ. പിന്നെ കേരളത്തിന്റെ മണ്ണും കാലാവസ്ഥയും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ മണ്ണും കാലാവസ്ഥയും ഒക്കെ വാഴക്കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏറ്റവും അധികം വാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പോൾ അങ്ങനെ വാഴ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. മാർക്കറ്റിൽ മിക്കവാറും ഒക്കെ തന്നെ നല്ല ഡിമാൻഡുണ്ട്, കർഷകർക്ക് തെറ്റില്ലാത്ത വില കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെയധികം സാധ്യതകളുള്ള ഒരു വിളയാണ് വാഴ.
1: മേഡം, നമ്മൾ ഇനങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ മേഡം പറഞ്ഞു ഇവിടെ ഒത്തിരി അധികം ഇനങ്ങൾ കർഷകർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലാഭത്തിനു വേണ്ടി ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പം നല്ല ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ?
0: ധാരാളം വാഴ ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് നേന്ത്രവാഴയാണ്, ഏത്തവാഴയാണ്. ഈ ഏത്തവാഴയിൽ തന്നെ പല ഇനങ്ങളുണ്ട്. വടക്കൻ കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ചേരി നേന്ത്രനുണ്ട്, തൃശൂർ ജില്ലക്കാർക്ക് ചെങ്ങാലിക്കോടനുണ്ട്, പിന്നെ ഒരു കർഷകൻ തന്നെ ഉരുത്തിരിച്ചെടുത്ത ക്വിന്റൽ നേന്ത്രനുണ്ട്, പിന്നെ ഇടുക്കി ജില്ലക്കാർക്ക് പടലമറിയൻ എന്ന് പറയുന്ന ഇനമുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ഇനം നേന്ത്രവാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഉൽപാദന ക്ഷമതയുള്ള ഇനങ്ങളാണ്.
1: ഇതിന്റെയൊക്കെ വിത്തൊക്കെ കർഷകർ തന്നെ ഉൽപാദിപ്പിക്കുക, അല്ലാതെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ മറ്റു വിളകളെ മാതിരി ഇതിന്റെ വിത്തുകളൊക്കെ എങ്ങനെ കിട്ടാറുണ്ടോ?
0: വാഴയില് പ്രധാനമായിട്ടും നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് വാഴക്കന്നുകളാണ്. ഒരു 3-4 മാസം പ്രായമുള്ള സൂചിക്കന്നുകളാണ് പ്രധാനമായിട്ടും നടീൽ വസ്തുക്കളായിട്ട് കർഷകർ ഉപയോഗിക്കുന്നത്. അത് കീടരോഗബാധയൊക്കെ ഇല്ലാത്ത അത്യുൽപാദനക്ഷമതയുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഇളക്കിയെടുക്കുന്ന കന്നുകളാണ് നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ തൈകളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ തൈകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ലഭ്യത കുറവുണ്ട് എങ്കിൽ പോലും കുറച്ച് കർഷകർ ടിഷ്യൂ കൾച്ചർ തൈകളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു.
1: അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പ്ലാന്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ, എന്തായാലും ഒരു ശാസ്ത്രീയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്പേസിംഗ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങും നമുക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: സാധാരണ നമ്മൾ വാഴക്കൃഷിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 50 സെന്റിമീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ 2 മീറ്റർ ഇടയകലം കൊടുത്താണ് നടുന്നത്. അതായത് 1 ഏക്കറിൽ 1000 വാഴ അല്ലെങ്കിൽ 1 സെന്റിൽ 10 വാഴ നിൽക്കത്തക്ക രീതിയിലാണ് ശാസ്ത്രീയമായ രീതിയിൽ ഏത്തവാഴ അല്ലെങ്കിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി എന്ന് പറയുമ്പോൾ കർഷകർ പൊതുവെ അതിനെ ഇരട്ടവാഴ കൃഷി എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇടയകലം കൂട്ടിക്കൊടുക്കും. അതായത് വരികൾ തമ്മിൽ 3 മീറ്ററും ഓരോ വരികളിലെയും കുഴികൾ തമ്മിൽ 2 മീറ്റർ ഇടയകലം കൊടുത്ത് കുഴികൾ എടുത്തതിന് ശേഷം ഒരു കുഴിയിൽ നമ്മൾ 2 വാഴക്കന്ന് അല്ലെങ്കിൽ 2 ടിഷ്യൂ കൾച്ചർ തൈകൾ വീതം നടും. അപ്പൊ നമ്മൾ 1 ഏക്കറിൽ നോർമലി 1000 വാഴ കൃഷി ചെയ്യുന്നിടത്ത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിൽ അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷിയിൽ നമുക്ക് 1300 വാഴകൾ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൃഷിഭൂമിയുടെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ, അതുപോലെ കൃഷി ചെലവ് ക്രമാതീതമായിട്ട് ഉയരുന്ന സാഹചര്യത്തിൽ, നമ്മൾ കൃഷി ചെയ്യുന്ന ഓരോ സെന്റ് ഭൂമിയിൽ നിന്നും ഉൽപാദന വർധനവാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു മികച്ച ടെക്നോളജിയാണ് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളം ചെയ്യുമ്പോൾ സാധാരണ വാഴക്കൃഷിയിൽ നമ്മൾ വളം ചെയ്യുന്നതിനേക്കാൾ 25% അധികം വളം നമ്മൾ ഓരോ കുഴിയിലും കൊടുക്കണം. പിന്നെ ടിഷ്യൂ കൾച്ചർ തൈകളാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു കുഴിയിലുള്ള 2 തൈകളും ഒരുപോലെ കയറി വരും. എന്നാൽ വാഴക്കന്നാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ കുഴിയിലും വെക്കുന്ന വാഴക്കന്നുകൾ ഒരേ വലിപ്പവുമുള്ള കന്നുകൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുഴിയിൽ വെച്ചേക്കുന്ന 2 കന്നില് 1 എണ്ണം വലുതും 1 എണ്ണം ചെറുതുമാണെങ്കിൽ വലുത് കയറി വരികയും ചെറുത് അങ്ങ് അടഞ്ഞു നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരേ വലിപ്പമുള്ള കന്നുകൾ ഓരോ കുഴിയിലും തിരഞ്ഞെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം.
1: ഈ കുഴിയിൽ നടുമ്പോൾ ഒന്നിച്ചാണോ നടുന്നത്? അവിടെ കുറച്ച് സ്പേസിംഗ്
0: അല്ല, കുഴിയിൽ നമ്മൾ സാധാരണ നടുമ്പോഴേ ഒരു കുഴിയിൽ നടുന്ന കന്നുകൾ തമ്മിൽ 1.5 അടി ഇടയകലം കൊടുത്തു വേണം നടാനായിട്ട്. അതുപോലെ നമ്മൾ മാതൃസസ്യത്തിൽ നിന്ന് കന്നിളക്കി എടുക്കുന്ന ആ മുറിപ്പാടിന് എതിർവശത്തേക്കായിരിക്കും കുലകൾ ചായുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് 2 കന്നുകൾ ഒരു കുഴിയിൽ വെക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ കന്നിന്റെ ആ ഒരു പ്ലാന്റിങ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ
1: രണ്ട് സൈഡിലോട്ടും
0: കുല ചായത്തക്ക രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട്.
1: നടുന്നതിന് മുന്നേ നമ്മൾ ഈ മേഡം പറഞ്ഞ മാതിരി കുഴിയെടുക്കുമ്പോൾ ജൈവവളവോ മറ്റു അടിവളവോ ഒക്കെ ഇട്ടിട്ട് നടുന്നതാണല്ലോ രീതി.
0: നമ്മൾ വാഴക്കുഴികൾ എടുത്തതിന് ശേഷം മേൽമണ്ണും ജൈവവളങ്ങൾ എന്ന് പറയും ചാണകപ്പൊടിയാകാം, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, നമ്മൾ

0: സാഹചര്യത്തിനും സാമ്പത്തികത്തിനും അനുസരിച്ചുള്ള ജൈവ വളങ്ങളും മേൽമണ്ണും കൂടെ ചേർത്ത് കുഴി ഒരു പകുതി മുക്കാൽ ഭാഗം മൂടിയതിന് ശേഷം അതിന് നടുവിൽ ഒരു പിള്ളക്കുഴി എടുത്താണ് നമ്മൾ സാധാരണ കന്ന് വെക്കുന്നത്. ഈ പിള്ളക്കുഴിയിൽ വേണമെങ്കിൽ നമുക്ക് അല്പം വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ വേപ്പിൻ കുരു ചതച്ചതോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മാണവണ്ടിന്റെ ഒക്കെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വളരെ സഹായകരമാണ്.
1: ഇവരെ പരിചരണം വല്ലതും ചെയ്യേണ്ടതിരിക്കുന്നു നമ്മുടെ ഈ കന്ന് നടുമ്പോൾ.
0: കന്ന് നടുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം, കന്നിനകത്ത് മാണവണ്ടിന്റെ ആക്രമണം ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കർഷകർ പൊതുവെ പറയും കരിച്ചക്കേടെന്ന് പറയും. അപ്പൊ അത് ചെത്തി വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് മാണവണ്ടിന്റെ പുഴുക്കളും മറ്റും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കരിച്ചക്കേട് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയിൽ ചാണകവും ചാരവും കൂടെ കലക്കി അല്പം കട്ടി കൂടിയ ഒരു ലായനി തയ്യാറാക്കി അതിനകത്ത് ഈ കന്നുകൾ, ചെത്തി വൃത്തിയാക്കിയ കന്നുകൾ മുക്കി വെച്ചതിന് ശേഷം ഒരു രണ്ടു മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി നടുന്നതാണ് നല്ലത്. ഇനി വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർഷകർക്ക് ചിലപ്പോഴും ഇത് പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ പറയാറുണ്ട്. 500 വാഴക്കന്നുകളൊക്കെ നടുമ്പോൾ ഇതെല്ലാം തന്നെ ചെത്തി വൃത്തിയാക്കി ഈ പറയുന്ന പോലെ ചാണകം ചാരത്തും ലായനിയിൽ മുക്കി ഉണക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ അഭിപ്രായപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും കന്ന് ചെത്തി വൃത്തിയാക്കി ഏതെങ്കിലും കീടനാശിനി ലായനിയിൽ മുക്കി നടുന്നത് ഈ പറയുന്ന മാണവണ്ടിന്റെ പുഴുക്കളെയൊക്കെ നശിപ്പിക്കുന്നതിന്, നമ്മുടെ നടീൽ വസ്തുക്കളിലൂടെ മാണവണ്ടുകൾ നമ്മുടെ കൃഷിത്തോട്ടങ്ങളിലേക്ക് എത്തുന്നത് തടയുന്നതിനും സഹായകരമാണ്.
1: വാഴയെക്കുറിച്ച് പറയുമ്പം ഏറ്റവും അധികം ന്യൂട്രിയൻ്റ് എടുക്കുന്ന ഒരു ക്രോപ്പാണ് പറയാറുള്ളത്. നമുക്ക് പോഷകം ഒത്തിരി അധികം വേണം. അപ്പം ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ് കർഷകർ ചെയ്യേണ്ടത്?
0: വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഏത്തവാഴ കൃഷിയിൽ ന്യൂട്രിയൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വളപ്രയോഗം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇപ്പം നമ്മൾ പറയുന്നത് യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് തുടങ്ങിയ നേർവളങ്ങൾ, അത് നമ്മൾ ഒരു ശുപാർശയുണ്ട്. അതായത് ആദ്യത്തെ മാസം നമ്മളൊരു 90-95 gram യൂറിയ, 300 gram രാജ്ഫോസ്, 100 gram പൊട്ടാഷ്, അങ്ങനെ ഓരോ മാസത്തേക്ക് നമുക്കൊരു നിഷ്കർഷിച്ചിരിക്കുന്ന റെക്കമെൻഡഡ് ഡോസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നേർവളങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒരു 5-6 വളം ചെയ്യാനായിട്ടാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം, പലപ്പോഴും കർഷകർ കോംപ്ലക്സ് വളങ്ങളും മറ്റും ഉപയോഗിക്കും. കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴേ ശരിയായ അനുപാതത്തിൽ ഇത് കൂട്ടി യോജിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങളോടൊപ്പം പൊട്ടാഷ്യം ഒക്കെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാഴയ്ക്ക് പലപ്പോഴും മതിയായ അളവിൽ പോഷകങ്ങൾ ലഭിക്കാതെ വരും. അതും പ്രത്യേകിച്ച് വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകം ഒരു ലക്ഷറി കൺസംപ്ഷന് വേണ്ടുന്ന മൂലകമാണ്. പലപ്പോഴും നമ്മൾ കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ മതിയായ അളവിൽ പൊട്ടാഷ് ഇതിനോട് കൂട്ടി യോജിപ്പിക്കാതെ വരും, അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങൾ മാത്രമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാഴയ്ക്ക് മതിയായ അളവിൽ പൊട്ടാഷ് ലഭ്യമാകാതെ വരികയും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ വാഴത്തോട്ടങ്ങളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരികയും ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ പൊട്ടാഷ് അധികമായിട്ട് നമുക്ക് കോംപ്ലക്സ് വളം എന്ന് പറഞ്ഞാൽ അപ്പം 18-18-18 എന്ന് പറഞ്ഞാൽ 3 NPK 3 സെയിം ആയിരിക്കും, പൊട്ടാഷ്യം സെയിം ആയിരിക്കും.
0: അപ്പൊ അതോടൊപ്പം നമ്മൾ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം ആവശ്യാനുസരണം നമുക്ക് ആ ശുപാർശ ചെയ്യപ്പെട്ട അളവിൽ വാഴയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിനോടൊപ്പം MOP കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിലെ കുമ്മായ പ്രയോഗം. ഞാൻ ആദ്യമേ പറഞ്ഞപ്പോഴും കൃഷിക്ക് കുഴിയെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നു, മണ്ണില് നമ്മുടെ കേരളത്തിലെ മണ്ണ് നല്ല അമ്ല സ്വഭാവമുള്ള മണ്ണാണ്. അപ്പം മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പോഷക നമ്മൾ വളങ്ങൾ പ്രയോഗിച്ചാൽ തന്നെ ഈ ചെടികൾക്ക് ഈ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലഭ്യമാകണമെങ്കിൽ മണ്ണിന്റെ പുളിപ്പ് അല്ലെങ്കിൽ അമ്ലത ക്രമീകരിക്കപ്പെടണം. നമ്മൾ ഒരു വാഴയ്ക്ക് ശുപാർശ ചെയ്യുന്നത് ഏകദേശം 1 kiloയോളം കുമ്മായമാണ്. അപ്പോൾ വാഴക്കുഴി എടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ നമുക്ക് ഒരു കുഴിക്ക് 1.5 kilo വീതം കുമ്മായം കൊടുക്കാം. പിന്നീട് നമ്മൾക്ക് 2-3 മാസം ഇടവിട്ട് ഒരു 250 gram വീതം കുമ്മായം കൊടുക്കുന്നത് മണ്ണിന്റെ അമ്ലത ക്രമീകൃതമാകുന്നതിനും അതുപോലെ ശരിയായ രീതിയിൽ പോഷക ലഭ്യത ഉറപ്പാക്കുന്നതിനും സഹായകരമാണ്.
1: പിന്നെ ഈ സൂക്ഷ്മമൂലകം ഇതിന് എത്ര ഇമ്പോർട്ടന്റ് ആണ്?
0: തിരുവനന്തപുരം ജില്ലയിലെ ഏത്തവാഴത്തോട്ടങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മമൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലകളിലുള്ള ഒരു വലിച്ചില്, അതുപോലെ ഇലകളുടെ വിസ്തൃതി കുറുകി കുറുകി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നടുനാമ്പ് കരിഞ്ഞു പോകുന്നത്, നടുനാമ്പ് ഒടിഞ്ഞു തൂങ്ങുന്നത്, അതുപോലെ ചിലയിടത്ത് ചെടി നാമ്പെടുക്കാൻ മടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മമൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിനായിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാല അയർ എന്ന് പറയുന്ന ഒരു മൂലകക്കൂട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഒരു വാഴയ്ക്ക് 200 gram ആണ് അവർ ശുപാർശ ചെയ്യുന്നത്. ഈ 200 gram

0: നമ്മൾ ഒറ്റ തവണയായിട്ടല്ല, രണ്ട് തവണകളായിട്ടാണ് കൊടുക്കേണ്ടത്. അത് രണ്ടാം മാസം മണ്ണിൽ 100 ഗ്രാം കൊടുക്കുക, നാലാം മാസം 100 ഗ്രാം കൊടുക്കുക. ഈ രീതിയിൽ രണ്ട് തവണകളായിട്ടാണ് അയർ കൊടുക്കേണ്ടത്. മറ്റൊരു സൂക്ഷ്മ മൂലക കൂട്ടുകൂടി കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട്, സമ്പൂർണ മൾട്ടിമിക്സ്. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ്. ഇത് ഇലകളിൽ സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പം വാഴയ്ക്കുള്ള സമ്പൂർണ വാങ്ങിയതിന് ശേഷം 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് 2 മാസത്തെ ഇടവേളകളിൽ 3 സ്പ്രേ ഇലകളിൽ കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഉപമൂലകങ്ങളുടെ, സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്.
1: പിന്നെ വാഴത്തോട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കാറ്റും മഴയും എപ്പം വേണമെങ്കിലും വരാം. അപ്പം ലോഡ്ജിങ് അല്ലെങ്കിൽ വാഴ വീഴുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അതിനുവേണ്ടി പുതിയ ടെക്നിക്കൊക്കെ KVKS ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
0: വാഴയില് കുല വരുന്ന സമയത്ത് അത് ചെറിയ കാറ്റൊക്കെ അടിച്ചാൽ പോലും വാഴ മറിഞ്ഞു പോകുന്ന സാഹചര്യം, ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മള് സാധാരണ കുലകൾ വലിച്ചു കെട്ടാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു കോളാർ റിംഗ് ആൻഡ് സ്ട്രിംഗ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ചെലവ് കുറഞ്ഞ രീതിയിൽ കർഷകർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും. തിരുവനന്തപുരം KVKയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം കർഷകർക്ക് ഫീൽഡിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല റിംഗ് ആൻഡ് സ്ട്രിംഗ് വാഴയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്ന കോളാർ റിംഗും മറ്റും KVKയിൽ നിന്ന് കർഷകർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുമുണ്ട്.
1: ഇത് നമുക്ക് ഒരു വർഷമല്ല, ഒരു പ്രാവശ്യം
0: വീണ്ടും ഉപയോഗിക്കാൻ
1: സാധിക്കും. വാഴയിലെ കൊല വരുമ്പം ബഞ്ച് കവറിംഗ് അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നത് ഒരു പ്രധാന ഘടകമാണ് അല്ലേ?
0: വാഴയില് ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ, എലിയ്, വവ്വാല്, അണ്ണാന് തുടങ്ങിയവയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പം വാഴയിൽ വ്യാപകമായിട്ട് ഒരു കുഴിപ്പുള്ളി രോഗം കാണാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ പ്രതിരോധിക്കുന്നതിന്, അതുപോലെ വാഴക്കൊലകളുടെ ഭംഗി കൂട്ടുന്നതിനും അതിന്റെ മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി കൂട്ടുന്നതിനും ഒക്കെ വാഴക്കൊലകൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് നല്ലതാണ്. കേരള കാർഷിക സർവകലാശാല ആണ് ഒരു ബഞ്ച് കവറിംഗ് ഡിവൈസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ടെക്നോളജി കാർഷിക സർവകലാശാലയിൽ നിന്നും വാങ്ങിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം അത് കർഷകർക്ക് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുണ്ട്. ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് നല്ല പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിക്ക് 20 മുതൽ 30 കൊലകൾ വരെ 1 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഉപയോഗിക്കുന്ന കവറ് കർഷകർക്ക് 2-3 പ്രാവശ്യമൊക്കെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാനായിട്ടും പറ്റും. അത് കർഷകർക്ക് KVKയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗവുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന്റെ ഡെമോൺസ്ട്രേഷൻസും അതുപോലെ ഈ ഡിവൈസും ഒക്കെ ലഭ്യമാക്കുന്നത്.
1: പിന്നെ നമ്മൾ ഏത് വിള ചെയ്താലും അതിന്റെ വിളവെടുക്കുന്നത് ഒരു പ്രധാന കാര്യമാണല്ലോ. അത് ശരിയായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൽ നമ്മൾ ഇത്രയും എഫോർട്ട് ചെയ്തതിന്റെ ഒരു ലാഭം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതിനെ കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: അത് പറയുമ്പോഴ്, നമ്മൾ വിളവെടുപ്പിലേക്ക് വരുമ്പോഴ് ഞാൻ നേരത്തെ പറഞ്ഞു വാഴയില് പൊട്ടാഷിന്റെ ലഭ്യതയെ കുറിച്ചും ഒക്കെ. ഇപ്പം വാഴക്കൊലകളുടെ തൂക്കം കൂട്ടുന്നതിനും വാഴത്തോട്ടങ്ങളുടെ വിളവ് കൂട്ടുന്നതിനും കർഷകർക്ക് വിളവെടുപ്പിലേക്ക് കൊലകൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ SOP. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വളമാണ്. ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് വാഴക്കൊലകൾ വരുന്ന സമയത്ത്, കൊലകൾ നിരന്നതിന് ശേഷം നമ്മൾ വാഴ കൊടപ്പനൊടിക്കും. കൊടപ്പനൊടിച്ച് നീക്കിയതിന് ശേഷം ഇലകളിലും കൊലകളിലും ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക. അതിനുശേഷം കൊലകൾ ഒരു അര വിളവായി കഴിയുമ്പോൾ, ഒരു ഹാഫ് മെച്യൂർ സ്റ്റേജ് ആയി കഴിയുമ്പോൾ രണ്ടാമത് ഒരു സ്പ്രേ കൂടെ കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ലക്ഷറി കൺസംപ്ഷന് വേണ്ടുന്ന പൊട്ടാഷ്യന്റെ ലഭ്യത നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കൃഷിയുടെ പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുള്ളത് വാഴക്കൊലകളുടെ തൂക്കം നമുക്ക് 1.5 മുതൽ 2 കിലോ വരെ മെച്ചപ്പെടുത്താനായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും കർഷകർക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് കർഷകർക്ക് വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ സ്പ്രേ.
1: ഇത്
0: രണ്ട് പ്രാവശ്യം ചെയ്യണം. കൊലകൾ നിരന്നതിന് ശേഷം ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക. കൊലകളിൽ മാത്രമല്ല, ഇലകളിലും കൊടുക്കണം. ഇലകളിലും കൊലകളിലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കൊലകളുടെ ഒരു ഹാഫ് മെച്യൂർ സ്റ്റേജ്, ഒരു അര വിളവായി കഴിയുമ്പോൾ രണ്ടാമത് ഒരു പ്രാവശ്യവും കൂടെ ഈ രീതിയിൽ കൊടുക്കണം.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ശാസ്ത്രീയമായിട്ട് ഒരു കൃഷി ചെയ്താൽ എന്തായാലും കർഷകർക്ക് നല്ലൊരു ലാഭം ഈ വാഴ കൃഷിയിൽ നിന്ന് നേടാൻ സാധിക്കുമല്ലേ?
0: 1 ഏക്കറിൽ 1000 വാഴയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ശുപാർശ ചെയ്യുന്നത്. ഒരു വാഴയുടെ ശരാശരി കൃഷി ചെലവെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 200 രൂപയോളം വരുന്നുണ്ട്. 200 രൂപ അതിന് മീതയൊക്കെ വരുന്നുണ്ട്. എങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കർഷകർക്ക്, പിന്നെ വിപണിയും കൂടെ സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് നല്ല ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ സ്പ്രേ, അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളുടെ ഉപമൂലകങ്ങളുടെ ഉപയോഗം, കുമ്മായ പ്രയോഗം, ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം, ഇങ്ങനെയുള്ള ശാസ്ത്രീയ കൃഷി പരിചരണ മാർഗം

0: ങ്ങൾ അവലംബിച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് തീർച്ചയായിട്ടും മികച്ച ഒരു ലാഭം ഉണ്ടാക്കാൻ
1: പിന്നെ
0: പറ്റുന്ന
1: ഇരട്ട
0: ഒരു
1: വാഴ നട്ടാലിച്ചും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ
0: ഇരട്ട
1: സാധിക്കും.
0: വാഴ ചെയ്താൽ ഒക്കെ കർഷകർക്ക് നല്ല ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന വിള തന്നെയാണ്. ഇതിനെല്ലാം സപ്പോർട്ടീവായിട്ട് വിപണി കൂടെ നിൽക്കും.
1: വേണം. മഞ്ജു മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ശാസ്ത്രീയമായ വാഴക്കൃഷി എങ്ങനെ ചെയ്യണം ഈ കാര്യം നല്ലപോലെ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറെ ഇണങ്ങുന്ന ഒരു വിള. നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലും പാടത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് വാഴ. വാഴകൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാം, എങ്ങനെ മികച്ച വരുമാനം നേടാം എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ ഇതുവരെ നമ്മോടൊപ്പമുണ്ടായിരുന്നത് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശ്രീമതി മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ.
1: ഈ മാസം കുരുമുളകിന് 2 ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 1/3, 2 വർഷം പ്രായമായതിന് 2/3 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളകിന് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 മുതൽ 72,100 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,600 മുതൽ 4,800 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,400 രൂപ വരെയും മഞ്ഞളിന് 18,000 മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: ഇനി ഇന്ന് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഉത്തരം, മണ്ണിന്റെ ഘടനയ്ക്കും വിളകളുടെ ആവശ്യങ്ങൾക്കും യോജിച്ച രീതിയിൽ വളം പല തവണകളായി വെള്ളത്തോടൊപ്പം നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ. കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി വളങ്ങൾ, സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്ന പോഷകങ്ങൾ, രാസലായനികൾ തുടങ്ങിയവ ജലസേചന സംവിധാനത്തിലൂടെ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ക്ഷമിക്കണം, കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്ക് സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കുവാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഒഴിവുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മുൻപരിചയം അഭികാമ്യം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സെപ്റ്റംബർ 10 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ അഭിമുഖത്തിനായി ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് 2-ാം വർഷം ലാറ്ററൽ എൻട്രി സ്കീമിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കും ബിടെക് 1-ാം വർഷം ഒഴിവുള്ള സീറ്റുകളിലേക്കും എംടെക് പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കും സെപ്റ്റംബർ 10 കോളേജിൽ 2-ാം ഘട്ട സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ച ആവശ്യമായ രേഖകൾ സഹിതം ഈ തീയതിയിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി കോളേജിലെത്തി രജിസ്റ്റർ ചെയ്യണം. സർക്കാർ എയ്ഡഡ്, സർക്കാർ നിയന്ത്രണത്തിലുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകൾ എന്നിവിടങ്ങളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ അഡ്മിഷൻ സ്ലിപ്പ് ഹാജരാക്കണം. മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർ NOC കൊണ്ടുവരണം. നിലവിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലാത്തവർ TC നിർബന്ധമായും കൊണ്ടുവരണം. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ UP വിഭാഗം PT ടീച്ചർ തസ്തികയിലെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി അധ്യാപകനെ അധ്യാപികയെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 തിങ്കളാഴ്ച പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ നടത്തും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റുകളും യോഗ്യത സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അന്നേ ദിവസം രാവിലെ 11:30 ഹാജരാകണം. സംസ്ഥാനത്തെ മൺപാത്ര നിർമ്മാണം കുഴത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 20 വരെ ദീർഘിപ്പിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കവിയരുത്. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. സമയം 7:24:45. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ആയി ഉയർന്നു.

0: പ്രളയത്തിൽ മരിച്ച മലയാളികളുടെ ഡി എൻ എ പരിശോധനയ്ക്കായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് കേരള സർക്കാർ. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. അക്കാദമിക് മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവ രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു.
1: हम सब देशवासी विकसित भारत के निर्माण के लक्ष्यों की ओर आगे बढ़ रहे हैं. विश्व स्तरीय शिक्षा व्यवस्था के बल पर ही विकसित भारत का निर्माण संभव है. हमारे शिक्षक शिक्षा व्यवस्था में प्राणवायु का संचार करते हैं. हमारा ये प्रयास होना चाहिए कि हमारे देश में एक भी विद्यार्थी अच्छी शिक्षा के अवसर से वंचित ना हो.
0: ചടങ്ങിൽ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 6 സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 48 സ്കൂൾ അധ്യാപകർ പുരസ്കാരം ഏറ്റുവാങ്ങി. ചെന്നൈയിൽ നടന്ന ഇന്ത്യ വാൽവ് 2026 കോൺഫറൻസിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ത്യ വാൽവ് രജിസ്ട്രി ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം ആരോഗ്യമുള്ള ഭാരതം കൂടിയായിരിക്കണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതികൾ കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിനും എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുമായി ഡോക്ടർമാരും ഗവേഷകരും സ്ഥാപനങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ മുതൽ 4 ദിവസം അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹികവും ദേശീയവുമായ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം വിവിധ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യ സ്വന്തം പൈതൃകങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കുന്നതിലും അവ വീണ്ടെടുക്കുന്നതിലും കൂടുതൽ ആത്മവിശ്വാസമുള്ള രാജ്യമായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക ഹിസ്റ്ററി പ്രൈസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലിഖിതങ്ങളും സമുദ്ര വ്യാപാരവും ഗണിതശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം രാജ്യം ഇന്ന് സ്വയം വീണ്ടെടുക്കുകയാണെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലും കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീലും അവലോകനം ചെയ്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഈ ശുചിത്വ പ്രചാരണം 9 പതിപ്പിലേക്ക് കടക്കുമ്പോൾ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു ഇന്ത്യയോടുള്ള പ്രതിബദ്ധത രാജ്യം പുതുക്കുകയാണെന്ന് ശ്രീ മനോഹർ ലാൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രചാരണ പരിപാടിയിൽ എല്ലാവരും മുന്നോട്ട് വന്ന് പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകണമെന്നും സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്നും കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ആരോഗ്യകരമായ വിയോജിപ്പുകളുടെയും ചർച്ചകളുടെയും സംസ്കാരം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമയബന്ധിതമായ നീതി നിർവഹണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബ്രസീൽ സുപ്രീം ഫെഡറൽ കോടതി പ്രസിഡന്റ്, ചൈനീസ് ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. നിയമം, നീതി, നിയമവിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് സുപ്രീംകോടതി പ്രതിമാസ പ്രഭാഷണ പരമ്പര ആരംഭിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. നിയമം, നീതി, സമൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള സ്ഥിരം വേദിയായി ഈ പ്രഭാഷണ പരമ്പര മാറും. ഓരോ മാസവും ഒരു പ്രധാന ആശയം എന്ന ആശയത്തിന് ഊന്നൽ നൽകിയാണ് ഈ പരമ്പര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ്

0: കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മനുഷ്യകേന്ദ്രീകൃത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. തൃശൂരിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ അനുശോചനമറിയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്നുള്ള 8 വിദ്യാർത്ഥികളുമായി പോയ കാർ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് തൊട്ടുമുമ്പ് വാഹനം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായും അതിവേഗപാതയിൽ ഒരു ട്രക്ക് അനധികൃതമായി പാർക്ക് ചെയ്തിരുന്നതായും പ്രാഥമിക സിസിടിവി ദൃശ്യങ്ങളിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് NHAI വ്യക്തമാക്കി. ഇത്തവണത്തെ ദേശീയ അധ്യാപക അവാർഡ് കേരളത്തിൽ നിന്ന് ലഭിച്ചത് കണ്ണൂർ പൂഴാതി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ KP സുനിൽകുമാറിനാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അധ്യാപക അവാർഡും ഇത്തവണ സുനിൽകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അധ്യാപന രംഗത്തെ മികവിനും സമർപ്പണത്തിനുമുള്ള അംഗീകാരമായാണ് KP സുനിൽകുമാറിനെ അധ്യാപക അവാർഡ് തേടിയെത്തിയത്. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1.5 മാസം മുൻപാണ് പുഴാതിയിലെത്തിയത്. ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്ന് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം സുനിൽകുമാർ ആകാശവാണിയോട് പറഞ്ഞു.
2: ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് കേരളത്തിന്റെ പ്രതിനിധിയായി അധ്യാപക സമൂഹത്തിന് വേണ്ടി എനിക്ക് അവാർഡ് വാങ്ങുവാൻ സാധിച്ചതിലേറെ അഭിമാനിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള പിന്തുണയും ഇടപെടലുകളും നടത്തുക എന്നുള്ളത് തന്നെയാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം. പ്രിയപ്പെട്ട കുട്ടികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള സമയങ്ങളിൽ നിന്ന് എന്നിൽ നിന്നും ഉണ്ടാകും.
0: ബീഹാറിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം സാധാരണ ജീവിതത്തെ ബാധിക്കുന്നതായി റിപ്പോർട്ട്. ദുരന്ത നിവാരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് 11 ജില്ലകളിലെ 50 ബ്ലോക്കുകളിലായി 201 പഞ്ചായത്തുകളിൽ ഏകദേശം 10 ലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. ഗംഗയും മറ്റു നിരവധി പ്രധാന നദികളും വിവിധ സ്ഥലങ്ങളിൽ അപകടരേഖയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 5000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതുവരെ 13000 പേരെ രക്ഷപ്പെടുത്തി. നുവാക്കോട്ട് ജില്ലയിൽ 4-നില വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 60 വയസ്സുള്ള സ്ത്രീയെ ജീവനോടെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1334 ഉയർന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: നമസ്കാരം. ഷാൻ ചേച്ചിയാണേ. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ലോകത്തുള്ള എല്ലാ ടീച്ചേഴ്സിനും ഇതളുകളുടെയും കൂട്ടുകാരുടെയും വക ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? രണ്ട് കാലുള്ള സുന്ദരിയെ നാല് കാലുള്ളവൻ കട്ടുകൊണ്ടുപോയി. ഇതിൻ്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ ഇതളുകളിൽ ദേവയാനിയുടെ പ്രോഗ്രാംസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോണത് കേട്ടോ. അതിനു മുമ്പ് ഷാൻ ചേച്ചി ഒരു കഥ പറഞ്ഞുതരട്ടെ. കുറെ പേരെങ്കിലും കേട്ടിട്ടുള്ള കഥയായിരിക്കും സ്വർണക്കോടാലി.
1: സത്യസന്ധനായ ഒരു മരം വെട്ടുകാരന്റെ കഥയാണ് കേട്ടോ. പറയട്ടെ, ഒരു ഗ്രാമത്തില് ഒരു പാവ മരം വെട്ടുകാരനുണ്ടായിരുന്നു. അയാള് ഭയങ്കര സത്യസന്ധനായിരുന്നു. അതുപോലെ ചെയ്യുന്ന തൊഴിലിനോട് നല്ല ആത്മാർത്ഥതയും ഉള്ള ആളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് എപ്പോഴും ജോലി ഉണ്ടാവും. ഒരു ദിവസം പോലും അയാൾക്ക് വെറുതെ ഇരിക്കേണ്ടി വരാറില്ല. അയാളാണെങ്കിൽ കൂലി അല്പം കുറച്ചു കൊടുത്താലും പരിഭവമൊന്നും കാണിക്കില്ല, ചെയ്യുന്ന പണിയോട് കൂറ് പുലർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർക്കും അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ആ ഗ്രാമത്തിലുള്ള പുഴയുടെ വക്കിന്ന് കുറെ മരങ്ങൾ വെട്ടി മാറ്റാനായിട്ട് അവിടുത്തെ നാടുവാഴി ഉത്തരവിട്ടു. അങ്ങനെ ഈ മരം വെട്ടുകാരനും അയാളുടെ കൂടെ കുറെ പണിക്കാരും കൂടിയിട്ട് മരം വെട്ടാൻ പോവാണേ. അങ്ങനെ ആ പുഴയുടെ വക്കിൽ നിൽക്കുന്ന ഒരു മരത്തിലേക്ക് ഈ മരം വെട്ടുകാരൻ വന്ന് കയറി. കയറിയിട്ട് ആ മരത്തിന്റെ കൊമ്പുകളൊക്കെ ആദ്യം തന്നെ മുറിച്ചു നീക്കി. ഉച്ചയായപ്പോഴേക്കും ആ ജോലികളൊക്കെ പൂർത്തിയാക്കിയിട്ട് പുള്ളി താഴെ ഇറങ്ങി. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറെ നേരം വിശ്രമിച്ചിട്ട് പിന്നെയും ജോലി തുടങ്ങി. ഇനി മരത്തിന്റെ ചോട്ടിൽ നിന്നാണ് വെട്ടേണ്ടത്. അപ്പൊ പുള്ളിക്കാരൻ മരം ഏത് സൈഡിലേക്കാണോ മറിച്ചിടേണ്ടത് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പുള്ളി അതിന്റെ കടഭാഗം ഒരു പാകത്തിൽ വെട്ടി. വെട്ടി വെട്ടി അയാൾ ക്ഷീണിച്ചപ്പോ പിന്നെയും കുറെ നേരം വിശ്രമിച്ചു. ഇനി ആ വെട്ടി നിർത്തിയതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വെട്ടിയാലേ മരം മറിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ലക്ഷ്യം വെച്ച് ആ മരം വെട്ടുകാരൻ കോടാലി കൊണ്ട് ഒരു വെട്ടു കൊടുത്തപ്പോഴേക്കും കോടാലി തെന്നി ആ പുഴയിലേക്ക് വീണു. കോടാലി പോയി വീണ സ്ഥലവോ ആ പുഴയിലെ ഏറ്റവും ആഴമുള്ള ഭാഗമായിരുന്നു. അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. ഇങ്ങനെ വിഷമിച്ച് അയാൾ ഇങ്ങനെ പുഴക്കരയിൽ ഇരിക്കുമ്പോ പുഴയിന്ന് ഒരു പുരുഷരൂപം ഇങ്ങനെ പൊങ്ങി വന്നു. ആ പുരുഷരൂപം കണ്ടപ്പോ ആ മരം വെട്ടുകാരൻ ആകെ അങ്കലാപ്പായി. ആ രൂപം ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോഴാണ് ഈ മരം വെട്ടുകാരന് മനസ്സിലാവണത് അതൊരു ജലദേവനായിരുന്നു കേട്ടോ. ഈ മരം വെട്ടുകാരന്റെ വിഷമം കണ്ടിട്ട് ജലദേവൻ വന്നിട്ട് ചോദിച്ചു, അല്ലയോ മരം വെട്ടുകാരാ, താങ്കൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അന്നേരം ഈ മരം വെട്ടുകാരൻ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ജലദേവൻ അയാളോട് മറുപടി പറഞ്ഞു, ഈ പുഴയുടെ ആഴം എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ മരം വെട്ടുകാരൻ ഈ കോടാലി വീണ കറക്റ്റ് സ്ഥലമൊക്കെ കാട്ടിക്കൊടുത്തു കേട്ടോ. അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് ഈ ജലദേവൻ പുഴയുടെ അടിയിലേക്ക് പോയി. പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ജലദേവൻ പൊങ്ങി വന്നു. കയ്യിലൊരു സ്വർണ്ണ കോടാലി ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്വർണ്ണ കോടാലി മരം വെട്ടുകാരന്റെ നേരെ നീട്ടിക്കൊണ്ട്, ഇതല്ലേ നിന്റെ കോടാലി എന്ന് ചോദിച്ചു. അപ്പൊ മരം വെട്ടുകാരൻ പറഞ്ഞു, അല്ലല്ല ഇതല്ല എന്റെ കോടാലി. അപ്പൊ ആ സ്വർണ്ണ കോടാലിയുമായിട്ട് ആ ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് വീണ്ടും പോയി. പോയിട്ട് ഒരു വെള്ളി കോടാലിയായിട്ട് തിരിച്ചു വന്നു. ആ വെള്ളി കോടാലി മരം വെട്ടുകാരന്റെ നേരെ നീട്ടിയിട്ട് ചോദിച്ചു, ഇതല്ലേ നിന്റെ കോടാലി? അപ്പൊ മരം വെട്ടുകാരൻ പറയാ, അല്ലല്ല ഇതല്ല എന്റെ കോടാലി. ആ ജലദേവൻ ആ വെള്ളി കോടാലിയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പിന്നെയും തിരിച്ചുപോയി. എന്നിട്ട് ഒരു ചെമ്പ് കോടാലിയുമായിട്ട് വന്നു. ആ ചെമ്പ് കോടാലി മരം വെട്ടുകാരന്റെ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു, ഇതല്ലേ മരം വെട്ടുകാരാ നിന്റെ കോടാലി? അപ്പോഴും ഈ മരം വെട്ടുകാരൻ പറഞ്ഞു, അല്ലല്ല ഇതല്ല ജലദേവ എന്റെ കോടാലി എന്ന് പറഞ്ഞു. അപ്പോഴും ആ ചെമ്പ് കോടാലിയുമായിട്ട് ഈ ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് ഒരു ഇരുമ്പ് കോടാലിയുമായിട്ട് വന്നു. ആ ഇരുമ്പ് കോടാലിയായിരുന്നു സത്യത്തില് ഈ മരം വെട്ടുകാരന്റെ കോടാലി. എന്നിട്ട് ആ ഇരുമ്പ് കോടാലി മരം വെട്ടുകാരന്റെ നേരെ നീട്ടിയിട്ട് ചോദിച്ചു, ഇതാണോ മരം വെട്ടുകാരാ നിന്റെ കോടാലി? അപ്പൊ മരം വെട്ടുകാരന് സന്തോഷമായി, അതെ അതെ ഇത് തന്നെയാണ് എന്റെ കോടാലി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ കോടാലി തിരിച്ചു മേടിച്ചു. എന്നിട്ട് ജലദേവനോട് നന്ദി പറഞ്ഞു. അയാളുടെ സത്യസന്ധത കണ്ടപ്പോ ജലദേവന് അയാൾക്കൊരു സമ്മാനം കൊടുക്കണമെന്ന് തോന്നി. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് വീണ്ടും തിരിച്ചുപോയി. പോയിട്ട് ആ സ്വർണ്ണ കോടാലിയും വെള്ളി കോടാലിയും ആ ചെമ്പ് കോടാലിയുമായിട്ട് വീണ്ടും പൊങ്ങി വന്നു. എന്നിട്ട് മരം വെട്ടുകാരനോട് പറഞ്ഞു, നിന്റെ സത്യസന്ധത

0: ഇവയ്ക്കുള്ള സമ്മാനമാണ്, ഈ മൂന്ന് കോടാലികളും നീ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മരം വെട്ടുകാരൻ അയാളുടെ ആ ഇരുമ്പ് കോടാലിയും വെച്ചിട്ട് അന്നത്തെ പണികളെല്ലാം വേഗം തീർത്തിട്ട് ഈ നാല് കോടാലിയുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിൽ ചെന്നിട്ടോ വീട്ടിലെല്ലാരോടും മരം വെട്ടുകാരൻ ഈ കാര്യം പറഞ്ഞു. വീട്ടുകാരോട് മാത്രമല്ല അവിടുത്തെ നാട്ടുകാരോടൊക്കെ പറഞ്ഞു. ഈ സ്വർണ്ണ കോടാലിയുടെ കഥ അത്യാഗ്രഹിയായ ഒരു മരമെട്ടുകാരന്റെ ചെവിയിലും എത്തി. അയാളും പിറ്റേ ദിവസം അയാളുടെ ഇരുമ്പ് കോടാലിയും ഒക്കെ എടുത്തിട്ട് പുഴക്കരയിലേക്ക് പുറപ്പെട്ടു. പുഴക്കരയിൽ വന്നിട്ട് തലേ ദിവസം ആ മരമെട്ടുകാരൻ വെട്ടി നിർത്തിയിരുന്ന മരത്തിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു മരം കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരൻ അത് വെട്ടാൻ തുടങ്ങി. അയാളും ആദ്യം മരത്തിൽ കയറിയിട്ട് കൊമ്പുകളൊക്കെ വെട്ടി മാറ്റി, എന്നിട്ട് കടഭാഗം വെട്ടാൻ തുടങ്ങി. അയാളെ എത്ര ശ്രമിച്ചിട്ടും അയാളുടെ കോടാലി വെള്ളത്തിലേക്ക് തെറിച്ചു പോകുന്നില്ല. കൊറേ ശ്രമിച്ചു, വെട്ടി വെട്ടി ക്ഷീണിച്ചു അയാള്. എന്നിട്ടും ഈ കോടാലി തെറിച്ചു പോവാണ്ടായപ്പോ അയാള് നൈസായിട്ട് ആ കോടാലിയെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് കോടാലി താനെ തെറിച്ചു പോയതാണെന്നുള്ള ഭാവത്തില് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അയാൾ കുറെ നേരം ഇങ്ങനെ ഇരുന്നിട്ടും ജലദേവൻ വരുന്നില്ല കേട്ടോ. ഇയാളുടെ ക്ഷമ പരീക്ഷിക്കാനായിട്ട് ഈ ജലദേവൻ മനഃപൂർവ്വം കുറച്ച് വൈകുന്നതായിരുന്നു കേട്ടോ. കുറെ നേരം കഴിഞ്ഞപ്പോ ഈ ജലദേവൻ പതുക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ മരമെട്ടുകാരാ നീ വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പൊ അയാള് ഇങ്ങനെ വിഷമമൊക്കെ അഭിനയിച്ചുകൊണ്ട് എന്റെ ഇരുമ്പ് കോടാലി വെള്ളത്തിൽ കളഞ്ഞു പോയി എന്ന് പറഞ്ഞു. അയാളുടെ മനസ്സിലിരിപ്പ് ഈ ജലദേവൻ അറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊന്ന് പോയി ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഈ ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് പോയി. പോയിട്ട് ആ മരമെട്ടുകാരന്റെ സ്വന്തം ഇരുമ്പ് കോടാലിയുമായിട്ട് ഈ ജലദേവൻ പൊങ്ങി വന്നു. ഇതല്ലേ മരമെട്ടുകാരാ നിന്റെ കോടാലി എന്ന് ചോദിച്ചു. അപ്പൊ ഈ മരമെട്ടുകാരൻ പറഞ്ഞു, ഏയ് അല്ലല്ല, ഇതല്ല എന്റെ കോടാലി എന്ന് പറഞ്ഞു. അപ്പൊ ജലദേവൻ ആ ഇരുമ്പ് കോടാലിയുമായിട്ട് വെള്ളത്തിലേക്ക് തിരിച്ചുപോയി. പോയിട്ട് ഒരു ചെമ്പ് കോടാലിയുമായിട്ട് വന്നു. ഇതാണോ മരമെട്ടുകാരാ നിന്റെ കോടാലി എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഏയ് ഇതല്ല എന്റെ കോടാലി. അപ്പോ ആ ചെമ്പ് കോടാലിയുമായിട്ട് ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു വെള്ളിക്കോടാലിയുമായിട്ട് പൊങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, ഈ വെള്ളിക്കോടാലിയല്ലേ മരമെട്ടുകാരാ തന്റേത്? അപ്പോഴും അയാള് പറഞ്ഞു, ഏയ് ഇതല്ല എന്റെ കോടാലി. ആ വെള്ളിക്കോടാലിയുമായിട്ട് ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് വീണ്ടും തിരിച്ചുപോയി. എന്നിട്ട് ഒരു സ്വർണ്ണ കോടാലിയുമായിട്ട് പൊങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? ആ അതെ അതെ, ഇതാണ് എന്റെ കോടാലി. ആ മരമെട്ടുകാരൻ അത്യാഗ്രഹം കൊണ്ട് വേഗം കൈനീട്ടി. അപ്പൊ ഈ ജലദേവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു, ഇതല്ല നിന്റെ കോടാലി, അത്യാഗ്രഹികൾക്കുള്ള സമ്മാനമല്ല ഈ സ്വർണ്ണ കോടാലി, വേഗം തിരിച്ചുപോയിക്കോ, നിന്റെ കോടാലി കൂടി നിനക്ക് നഷ്ടപ്പെട്ടു. അത് കേട്ടിട്ട് ഈ മരമെട്ടുകാരൻ പേടിച്ച് സ്വന്തം പണിയായുധം പോലും കളഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടി.
1: അപ്പൊ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായോ? ദേവയാനി പാടണ ഒരു കീർത്തനം കേക്കാം.

അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകള് തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? രണ്ട് കാലുള്ള സുന്ദരിയെ നാല് കാലുള്ളവൻ കട്ടുകൊണ്ടുപോയി. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കോഴിയും കുറുക്കനും. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 8 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സാഹിത്യവേള പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം
2: സാഹിത്യവേള.
3: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സി ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ എന്ന കഥയാണ് സാഹിത്യവേളയിൽ ആദ്യം.
4: ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ ആ നാട്ടിലെത്തുമ്പോഴെല്ലാം കാദംബരി ലോഡ്ജിലാണ് ഞാൻ മുറിയെടുക്കാറ്. എന്നെ കാണുമ്പോൾ തന്നെ

ഇരുപത്തിയാറാം നമ്പർ മുറിയുടെ താക്കോൽ ലോഡ്ജുടമയായ അയ്യപ്പേട്ടൻ എടുത്തു നീട്ടും. ആ മുറി ഒഴിവില്ലെങ്കിൽ തല ചൊറിഞ്ഞുകൊണ്ട് ക്ഷമാപണ സ്വരത്തിൽ അയാൾ പറയും, അയ്യോ സാർ, ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആ മുറി ഞാൻ കൊടുക്കില്ലായിരുന്നു. വർഷം എത്ര കഴിഞ്ഞിരിക്കുന്നു. നാടായ നാടെല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്ന് നിറഞ്ഞെങ്കിലും ഈ നാടിനും അയ്യപ്പേട്ടൻ്റെ കാദംബരി ലോഡ്ജിനും മാത്രം കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. 106 പോയിട്ടുണ്ടാകുമോ? ഒന്ന് വിളിച്ചു പറയാമായിരുന്നു. അല്ലെങ്കിൽ എന്നാണ് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്നിട്ടുള്ളത്? പലതും വിചാരിച്ചുകൊണ്ട് പടികൾ കയറുമ്പോൾ തന്നെ അയ്യപ്പേട്ടൻ ചിരിച്ചുകൊണ്ട് മുന്നിലെത്തി. അല്ല, സാറിങ്ങെത്തിയല്ലോ. 106 ഞാൻ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. സാറ് ചെന്ന് ഫ്രഷായാട്ടെ. അപ്പോഴേക്കും നാണുവിൻ്റെ പീടികെ പറഞ്ഞ് ചായ ഞാനെത്തിക്കാം. അല്ല, ഞാൻ വരുന്ന വിവരം അയ്യപ്പേട്ടൻ എങ്ങനെ അറിഞ്ഞു? വർഷം 10-15 ആയില്ലേ സാറേ നമ്മളിങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. ഇത്രയും പറഞ്ഞ് അയ്യപ്പേട്ടൻ ഇറങ്ങി നാണുവിൻ്റെ ചായപ്പീടിക ലക്ഷ്യമാക്കി നടന്നു. എന്നേക്കാൾ പ്രായമുള്ള കാദംബരി ലോഡ്ജിൻ്റെ പടവുകൾ ശ്രദ്ധിച്ചു കയറി ഞാൻ മുകളിലത്തെ നിലയിലെത്തി. 106 വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. കട്ടിലിൽ വെള്ളവിരിപ്പ്, മേശപ്പുറത്ത് ഒരു കുപ്പി വെള്ളവും കഴുകിക്കമഴ്ത്തിയ ഗ്ലാസും. നന്നേ മുഷിഞ്ഞ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന 2008 പുത്തൻ കലണ്ടർ ഫാനിൻ്റെ കാറ്റേറ്റതോടെ ശബ്ദമുണ്ടാക്കി ഇളകാൻ തുടങ്ങി. ഞാൻ നേരെ ജനാലയ്ക്കരികിലേക്ക് നടന്നു. ജാലകവിരി മാറ്റി ആ പഴയ ജനാലയുടെ മുകളിലെ 2 പാളികൾ തുറന്നിട്ടു. പുറത്ത് 4 കൂടിയ കവല സായന്തനത്തിൻ്റെ ആലസ്യത്തിൽ മയങ്ങിക്കിടക്കുന്നു. നാണുവിൻ്റെ ചായപ്പീടിക, ജമീല ടെക്സ്റ്റൈൽസ്, കേശവൻ്റെ തയ്യൽക്കട, മൈദീൻ്റെ സീഫുഡ് മാർക്കറ്റ്, എല്ലാം പഴയതുപോലെ തന്നെ. പോയ പ്രതാപത്തിൻ്റെ വിദൂര സ്മരണ പേറി ആഞ്ഞിലിത്തറയും പതിവ് പോലെ നിലകൊണ്ടു. കാക്കകൾ ചേക്കേറി തുടങ്ങിയിരിക്കുന്നു. പട്ടണത്തിൽ പഠിക്കാൻ പോയ കുട്ടികളെയും ചെമ്മീൻ കമ്പനി തൊഴിലാളികളെയും ചുരുക്കം ചില സർക്കാർ ഗുമസ്തന്മാരെയും പേറി വന്ന ബസ് ആഞ്ഞിലിത്തറയ്ക്കടുത്ത് ഞരങ്ങി നിന്നു. ഇളകിയ ഉറുമ്പിൻകൂട് പോലെ ആളുകൾ നാലുപാടും ചിതറിപ്പോകുന്നു. ഇല്ല, ഈ നാട് മാറുന്നില്ല. ഇവിടുത്തെ നാട്ടുകാരും ജനാലയ്ക്കടുത്ത് നിന്നും തിരികെ വന്ന് പെട്ടി തുറന്ന് കൈലിയും തോർത്തും പുറത്തെടുത്തു. ഒന്ന് കുളിക്കണം. സോപ്പ് പുറത്തെ കുളിമുറിയിൽ അയ്യപ്പേട്ടൻ എടുത്തു വെച്ചിട്ടുണ്ടാകണം. നേരെ അങ്ങോട്ട് നടന്നു. തിരിച്ചു വരുമ്പോൾ ചായയുമായി ഒരു പയ്യൻ മുറിക്ക് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. സാറിനുള്ള ഊണ് 8 മണിയാവുമ്പോഴേക്കും കൊണ്ടുവരാം. ചായ മേശമേൽ വെച്ച് അവൻ നടന്നു മറഞ്ഞു. ഞാൻ മെല്ലെ ജനാലയ്ക്കലേക്ക് നടന്നു. കസേര നീക്കിയിട്ട് ഇരുന്നതിന് ശേഷം ജനാലയുടെ താഴത്തെ പാളികൾ കൂടി തുറന്നിട്ടു. തെരുവ് വിജനമായി തുടങ്ങിയിട്ടില്ല. ആഞ്ഞിലിത്തറയ്ക്കടുത്ത് ഒരു തട്ടുകട സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സ്വൽപ്പം മാറി ആഞ്ഞിലിത്തറയുടെ നിഴൽ പറ്റി 3-4 പേരെ കാണാം. അതിൽ 2 പേർക്ക് തലയിൽ കെട്ടുണ്ട്. അവർ ലുങ്കിയും ഷർട്ടും ധരിച്ചിരിക്കുന്നു. വേറെ 2 പേർക്ക് പാൻസും ഷർട്ടുമാണ് വേഷം. ഒരാൾ തോർത്ത് അരയിൽ കെട്ടിയിരിക്കുന്നു. അവരുടെ ചുണ്ടത്തെ എരിയുന്ന ബീഡികൾ മിന്നാമിനുങ്ങുകളെപ്പോലെ കാണപ്പെട്ടു. ചിലർ എഴുന്നേറ്റ് അല്പം നടന്നുപോകും. ഇത്തിരി കഴിയുമ്പോൾ മടങ്ങിവരും. അയ്യപ്പേട്ടൻ പറയാറുള്ളതോർത്തു. സാറേ, ഇത് പഴയ നാടൊന്നുമല്ല. നഗരത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും ഇവിടുണ്ട്. സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് തന്നെ പേടിയാം. പെൺപിള്ളേരുള്ള തന്തമാരുടെ നെഞ്ചിൽ എപ്പോഴും തീയാം. അസ്വസ്ഥതയോടെ ഞാൻ എഴുന്നേറ്റ് കട്ടിലിൽ വന്നു കിടന്നു. യാത്രയുടെ ക്ഷീണമുണ്ട് ശരീരത്തിന്. ഒരു ബഹളം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. തെരുവിൽ നിന്നാണ്. ജനാലയ്ക്കൽ വന്ന് നോക്കി. തെരുവിളക്കിൻ്റെ പ്രകാശത്തിൽ ഒരുവൻ വഴിയിൽ കിടന്ന് പിടയുന്നത് കാണാം. അപകടമാകുമോ? അയാൾ ഉച്ചത്തിലെന്തോ വിളിച്ചു പറയുന്നുണ്ട്. അയാളുടെ ദേഹം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്നത് ചോരയല്ലേ? കടത്തിണ്ണകളിൽ ഇറങ്ങി നിന്ന് പലരും ഇതെല്ലാം കാണുന്നുണ്ട്. എന്താണ് ആരും അയാളുടെ അടുക്കലേക്ക് ചെല്ലാത്തത്? ഞാൻ വേഗം ഷർട്ടെടുത്തിട്ട് പടികളിറങ്ങി. അയ്യപ്പേട്ടാ, അയ്യപ്പേട്ടാ. എന്താ സാർ, എന്തുപറ്റി? അയ്യപ്പേട്ടൻ എങ്ങു നിന്നോ ഓടിക്കിതച്ചെത്തി. പുറത്തൊരു ബഹളം. ഒരാൾ റോഡിൽ കിടന്ന് പിടയുന്നു. ദേഹത്തെല്ലാം ചോര പുരണ്ടിട്ടുണ്ട്. അയാളെ ആരും ആശുപത്രിയിൽ എത്തിക്കുന്നില്ല. അയ്യപ്പേട്ടൻ വരൂ, നമുക്കൊന്ന് പോയി നോക്കാം. എൻ്റെ സാറേ, സാർ എന്താ ഈ പറയുന്നേ? ഇതൊക്കെ ഇവിടെ പതിവാ. ആ റൗഡി വാസു ഒരുത്തനെ കൂത്തിയതാ. വാസു അവിടുന്ന് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അവനെ ആശുപത്രിയിലാക്കിക്കൊള്ളും. സാറ് വെറുതെ പുലിവാലൊന്നും പിടിക്കണ്ട. ആരാണീ വാസു? ആകാംക്ഷയോടെ ഞാൻ തിരക്കി. അവനിവിടെയുള്ള ഒരു റൗഡിയാ സാറേ. അവൻ മാത്രമല്ല, വേറെ

രണ്ട് മൂന്ന് പേരും കൂടിയുണ്ട്. ആ ആഞ്ഞിലിത്തറയിലാ അവന്മാരുടെ ഇരിപ്പ്. എസ്റ്റേറ്റ് മുതലാളിമാർക്കും ബ്ലേഡുകാർക്കും സീസണായാൽ രാഷ്ട്രീയക്കാർക്കും വേണ്ടി ക്വട്ടേഷൻ പണിയാ അവന്മാരുടെ ജോലി. ഇടയ്ക്കിടെ പട്ടണത്തിൽ നിന്നും വലിയ വണ്ടികൾ വരും, ഇവന്മാരെയും കയറ്റിപ്പോകും, കുറേ കഴിഞ്ഞ് തിരികെയും കൊണ്ടുവിടും. ഇതൊക്കെ ഇവിടെ പതിവ് കാഴ്ചയാ. സാറ് മുറിയിലേക്ക് ചെന്നാട്ടെ, ആ പയ്യൻ ഇപ്പം തന്നെ സാറിനുള്ള ചോറുമായെത്തും. ഒന്നാലോചിച്ച് മടിച്ച് മടിച്ച് ഞാൻ മുറിയിലേക്ക് നടന്നു. ജനാലക്കൽ ചെന്ന് തെരുവിലേക്ക് നോക്കി. തെരുവ് വിജനമാണ്. കുത്തേറ്റവനെ ആരോ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. അയാൾ കിടന്നിടത്ത് ചോരയുടെ കറുപ്പ് കാണാം. കാറ്റിന് ചോരയുടെ ഗന്ധം. വേഗം ജനാല അടച്ചു. പയ്യൻ കൊണ്ടുവച്ച ചോറും കറികളും മേശമേലുണ്ട്. ഉണ്ണാൻ കഴിഞ്ഞില്ല. കണ്ണിറുക്കിയടച്ച് തലയിണയിൽ മുഖം ചേർത്ത് ഏറെ നേരം കിടന്നു. രാവിലെ ക്ഷേത്രദർശനവും പതിവ് വഴിപാടുകളും നടത്തി മടങ്ങുമ്പോൾ സമയം 9:30 ആയി. ആഞ്ഞിലിത്തറയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ കഞ്ചാവ് പുകയുടെ ഗന്ധം നാസികയിൽ നിറഞ്ഞു. ചോരക്കണ്ണുള്ള ഒരുവൻ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടോ? ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ വേഗം നടന്നു. തലേന്നത്തെ സംഭവസ്ഥലത്ത് ചോരപ്പാട് കാണാം. രാത്രി പെയ്ത മഴയിൽ റോഡുവക്കത്തേക്ക് ഒലിച്ചിറങ്ങിയ ചോരയുടെ പാട് പുളഞ്ഞു പോകുന്ന പാമ്പിനെ ഓർമ്മിപ്പിച്ചു. ഞെട്ടലോടെ ഞാൻ കണ്ണുകൾ പിൻവലിച്ചു. പിന്നിൽ കഞ്ചാവ് വലിക്കാർ തുറുകണ്ണുകളോടെ എന്നെ തന്നെ നോക്കുന്നതെന്തിന്? വേഗം നടന്നു. നാണുവിൻ്റെ ചായപ്പീടിയയ്ക്ക് മുന്നിലെത്തിയപ്പോൾ അയാൾ വിളിച്ചു. സാറേ വാ, ചൂടുള്ള പുട്ടും കടലയും കഴിക്കാം. ഭക്ഷണത്തെപ്പറ്റി അപ്പോഴാണ് ഓർമ്മ വന്നത്. തലേന്ന് രാത്രിയും ഒന്നും കഴിക്കുകയുണ്ടായില്ല. വയറ് കത്തുന്നുണ്ട്. പീടികയിലേക്ക് കയറി ബെഞ്ചിലിരുന്നു. നാണു ചോദിച്ചതിനൊക്കെ വെറുതെയുള്ള മൂളലുകളിലൂടെ ഉത്തരം കൊടുത്തു. 100 രൂപയുടെ നോട്ട് നൽകി ബാക്കി വാങ്ങാൻ മറന്ന് ഇറങ്ങി നടക്കുമ്പോൾ നാണു തിരക്കി. സാറിനിതെന്തു പറ്റി? ഇങ്ങനെയൊന്നും പതിവില്ലാത്തതാണല്ലോ. പതിവുള്ളതൊന്നുമല്ലോ നാണു ചുറ്റും നടക്കുന്നത് എന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്ത് നാണു നീട്ടിയ ഏതാനും 10 രൂപ നോട്ടുകളും വാങ്ങി മുറിയിലെത്തി. അന്നത്തെ പകൽ പതിവിലധികം വിരസമായി അനുഭവപ്പെട്ടു. പകുതി വായിച്ചു നിർത്തിയ പുസ്തകം ബാഗിൽ നിന്ന് പുറത്തെടുത്ത് ജനാലക്കരികിൽ ചെന്നിരുന്നു. പുസ്തകം വായിച്ചു തീർത്ത് മടക്കുമ്പോഴേക്കും 12:30 ആയി. ആഞ്ഞിലിത്തറയ്ക്കടുത്ത് ഒരു ബസ് വന്ന് നിന്നിരിക്കുന്നു. 3-4 കോളേജ് വിദ്യാർത്ഥിനികൾ ഇറങ്ങി നടക്കുന്നുണ്ട്. ഏതോ ഒരു വിദ്യാർത്ഥി സംഘടന ഇന്ന് പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്ന വാർത്ത പത്രത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ വായിച്ചത് ഓർത്തു. പെൺകുട്ടികൾ നടന്ന് ആഞ്ഞിലിത്തറയുടെ സമീപത്തെത്തിയതോടെ അവർ റോഡ് മുറിച്ചു കടന്ന് മറുവശം ചേർന്ന് നടപ്പു തുടർന്നു. ചട്ടമ്പികൾ എന്തോ വിളിച്ചു പറയുന്നതിനനുസരിച്ച് പെൺകുട്ടികളുടെ നടത്തത്തിന് വേഗത കൂടി. ഒരു ചട്ടമ്പി എഴുന്നേറ്റ് അവരെ പിന്തുടരുകയാണോ? ദൈവമേ, എൻ്റെ നെഞ്ചിരുപ്പ് കൂടിക്കൂടി വന്നു. ഇത്രയും ആഭാസന്മാരുള്ള ഈ തെരുവിൽ ഒരു പോലീസുകാരനെ പോലും കാണാത്തതിൽ ഞാൻ അതിശയിച്ചു. എൻ്റെ സംശയം ശരിയാണ്. അവൻ അടുക്കുംതോറും പെൺകുട്ടികളുടെ നടത്തത്തിൻ്റെ വേഗത കൂടിക്കൂടി വന്നു. അവരിപ്പോൾ ഓടുകയാണ്. ആഞ്ഞിലിത്തറയിലിരിക്കുന്ന ബാക്കി 3 പേരിൽ 2 പേർ കൂക്കി വിളിക്കുകയും ചൂളമടിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരുവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ ബീഡി പുകച്ചിരിക്കുന്നു. പെൺകുട്ടികളും ചട്ടമ്പിയും കണ്ണിൽ നിന്നും മറഞ്ഞു. തെരുവിലെ മനുഷ്യർ ഒന്നുമറിയാത്തതുപോലെ ജോലികളിൽ മുഴുകിയിരിക്കുന്നു. എനിക്കിവിടെ നിൽക്കണ്ട, ഇപ്പോൾ തന്നെ തിരിച്ചു പോകണം. ഞാൻ വേഗം സാധനങ്ങളെല്ലാം അടുക്കി പെട്ടിയിൽ വെച്ചു. ജനാലയടച്ച് ഒരു കവിൾ വെള്ളവും കുടിച്ച് പുറത്തിറങ്ങി. റിസപ്ഷൻ കൗണ്ടറിന് മുമ്പിൽ അമ്പരന്ന് നിൽക്കുകയാണ് അയ്യപ്പേട്ടൻ. എന്താ സാർ പ്രശ്നം വല്ലതും? സാധാരണഗതിയിൽ 2 ദിവസം സാറിവിടെ ഉണ്ടാവേണ്ടതാണല്ലോ. അത് സാധാരണ പതിവല്ലേ അയ്യപ്പേട്ട? ഈ നാടും തെരുവുമൊക്കെ സാധാരണയിൽ നിന്നും എത്രയോ മാറിപ്പോയിരിക്കുന്നു. പിന്നെ ഞാൻ മാത്രമെന്തിനു മാറാതിരിക്കണം? ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ അയാൾക്ക് അത്രയ്ക്കങ്ങ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചാവി ഏൽപ്പിച്ച് പണവും കൊടുത്ത് ഞാൻ ഇറങ്ങി. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ആഞ്ഞിലിത്തറയിലെ ചട്ടമ്പികൾ എന്തു ചെയ്യുകയാണെന്ന് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കൈത്തണ്ടയിൽ വെള്ളത്തുണി ചുറ്റിയിട്ടുള്ള ഒരുവൻ മൊബൈൽ ഫോണിലൂടെ ഉച്ചത്തിലെന്തോ സംസാരിക്കുന്നുണ്ട്. കയ്യിൽ ചുറ്റിയിരിക്കുന്ന തുണി മൂക്കിനോട് ചേർത്ത് അവൻ അതിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നു. ഈശ്വര, ആ പെൺകുട്ടികളിൽ ഒരുവൾ ധരിച്ചിരുന്ന വെളുത്ത ഷാളല്ലേ അത്? ഞാൻ സംശയിച്ചു. എനിക്കിനി ഈ നാട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കണ്ട. വണ്ടി വരാൻ വൈകുന്ന ഓരോ നിമിഷവും ഞാൻ കൂടുതൽ കൂടുതൽ അസ്വസ്ഥനായി. പെട്ടെന്നൊരു പോലീസ് ജീപ്പ് വളവ് തിരിഞ്ഞു വന്ന് ഞാൻ നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡിന് മുന്നിലൂടെ കടന്നുപോയി. മുൻസീറ്റ്

0: ഇരിക്കുന്ന പോലീസുകാരൻ ചുറ്റും നിരീക്ഷിക്കുന്നുണ്ട്. അത് ഇൻസ്പെക്ടറാവണം. ചട്ടമ്പികളിരിക്കുന്ന ആഞ്ഞിലിത്തറയ്ക്ക് സമീപം വണ്ടി നിന്നു. ഒരു ചട്ടമ്പി ബീഡി വലിച്ചുകൊണ്ട് തന്നെ ജീപ്പിന് സമീപത്തേക്ക് വന്നു. ഇൻസ്പെക്ടറും ചട്ടമ്പിയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ബീഡി ദൂരെ കളഞ്ഞ് അയാൾ മെല്ലെ നടന്ന് ജീപ്പിന് പിന്നിൽ കയറി. ആ പോലീസ് ജീപ്പ് മടങ്ങിപ്പോകാനുള്ള ഒരുക്കത്തിലാണ്. വെയിറ്റിംഗ് ഷെഡിന് മുമ്പിൽ പോലീസ് വണ്ടി സ്ലോ ചെയ്തതോടെ ഞാൻ ആകെ പരിഭ്രമിച്ചു. ഇൻസ്പെക്ടർ സംശയത്തോടെ എന്നെ വീക്ഷിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ പരിഭ്രമം തലചുറ്റലായി. ജീപ്പിന് പിന്നിലിരിക്കുന്ന പോലീസുകാരൻ ഇറങ്ങി വരുന്നതും എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നതും ഞാൻ ആ വാഹനത്തിലേക്ക് എടുത്തു കയറ്റപ്പെടുന്നതും ഒരു നേർത്ത ഓർമ്മയായുണ്ട്. മുഖത്ത് പൊഴിഞ്ഞു വീണ വെള്ളത്തുള്ളികളുടെ തണുപ്പ്. താൻ ജീപ്പിൻ്റെ പിൻസീറ്റിൽ ഇരിക്കുകയാണെന്നും വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കാൻ കുറച്ച് സമയം കൂടി എടുത്തു. അടുത്തിരുന്ന പോലീസുകാരൻ കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കുടിക്കാൻ തന്നു. പെട്ടെന്ന് തീയുണ്ട പോലുള്ള രണ്ട് ചോദ്യങ്ങൾ മുമ്പിൽ വന്നു വീണു. താൻ ഏതാ? എവിടുന്ന് വന്നു? താൻ ആരെ കാണാനാണ് ഇവിടെ വന്നതെന്നാണ് ചോദിച്ചത്. ഇൻസ്പെക്ടർ അലറുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ എന്നെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അനാവൃതമാക്കപ്പെട്ടു. ഒടുവിൽ ഒരു കഥ പറഞ്ഞു തീർക്കുന്ന സംതൃപ്തിയോടെ ആ മഹാരഹസ്യവും ഞാൻ വെളിപ്പെടുത്തി. സർ, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഈ നാട്ടിലെ ഒരു കാര്യവും എനിക്കറിയില്ല. ഇന്നലെ രാത്രി പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു നിർത്തിയതും വണ്ടി നിന്നതും പെട്ടെന്നായിരുന്നു. അതുവരെ മറ്റെന്തോ ശ്രദ്ധിച്ചിരുന്ന ചട്ടമ്പിയുടെ മുഖം ചുവന്നു തുടുത്തു. തെല്ല് നേരത്തെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ കൽപ്പിച്ചു, നീ പൊയ്ക്കോ. ജീപ്പിൻ്റെ പിൻഡോർ തുറക്കപ്പെട്ടു. ചട്ടമ്പിയുടെ ചോരക്കണ്ണുകൾ ഒരു താക്കീതുപോലെ തിളങ്ങി നിന്നു. ഞാനിറങ്ങി തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു. ഒന്നും കാണാതെ, ഒന്നും കേൾക്കാതെ, ഒന്നും മിണ്ടാതെ.
1: ഇതുവരെ നിങ്ങൾ കേട്ടത് സി ശ്രീകുമാർ എഴുതി അവതരിപ്പിച്ച കഥ ഒന്നും കാണാതെ, ഒന്നും കേൾക്കാതെ. സാഹിത്യവേളയിൽ അടുത്തത് അലിയാർ ഇരുമ്പുപാലം എഴുതി ചൊല്ലുന്ന കവിതകൾ. ആദ്യം തറഞ്ഞു കയറിയ ഓർമ്മകളെക്കുറിച്ച്.
2: ഒരു ചെരുപ്പ് കുത്തിയോട് ചോദിക്കൂ, കോർത്തു വലിക്കുമ്പോൾ മുറിഞ്ഞ ജീവിതങ്ങളെപ്പറ്റി പറയും. പരിണതികളുടെ വേഗങ്ങളിൽ ഊർന്നുപോയ പാദങ്ങളെപ്പറ്റിയും, ഓടിക്കയറിയ പടവുകൾ, ചാടിക്കടന്ന ഭയങ്ങളാം അകലങ്ങൾ, നടന്നു തള്ളിയ ദൂരങ്ങൾ, ചരിത്രദാഹങ്ങൾ അറിയാം. വിയർത്ത വഴികളിൽ ഇച്ഛകൾ കുരുങ്ങി നിന്നു എന്ന് കേൾക്കാം. തറഞ്ഞുകയറിയ മുനകളിൽ ജീവിതം കാൽ വലിച്ചു നിന്നതെന്തിനെന്നറിയാം. അഴിയാത്ത കുടുകുകൾ, വലിച്ചിട്ട വഴിചിത്രങ്ങളറിയാം. ഒരു ചെരുപ്പ് കുത്തിയോട് ചോദിക്കൂ, കോർത്തു വലിക്കുമ്പോൾ മുറിഞ്ഞ ജീവിതങ്ങളെപ്പറ്റി പറയും. പരിണതികളുടെ വേഗങ്ങളിൽ ഊർന്നുപോയ പാദങ്ങളെപ്പറ്റിയും, ഓടിക്കയറിയ പടവുകൾ, ചാടിക്കടന്ന ഭയങ്ങളാ മകലങ്ങൾ, നടന്നു തള്ളിയ ദൂരങ്ങൾ, ചരിത്രദാഹങ്ങൾ അറിയാം. വിയർത്ത വഴികളിൽ ഇച്ഛകൾ കുരുങ്ങി നിന്നു എന്ന് കേൾക്കാം. തറഞ്ഞു കയറിയ മുനകളിൽ ജീവിതം കാൽവലിച്ചു നിന്നതെന്തിനെന്നറിയാം. അഴിയാത്ത കുടുക്കുകൾ, വലിച്ചിട്ട വഴിചിത്രങ്ങളറിയാം. എത്ര തണലുകളിൽ ഉരുകി നിന്നു, എത്ര ജാഥകളിൽ സ്വയം തേഞ്ഞു, എത്ര വരികളിൽ കണ്ണികളായി, എത്ര പിന്നടത്തങ്ങളിൽ നുറുങ്ങി, ഒട്ടും പരിചിതമല്ലാത്ത എത്ര മറവികളിൽ വഴിതെറ്റി, ഉടലുകളോട് നീതിയാകുവാൻ എത്ര ഭാരം ചുമന്നു, എത്ര തണലുകളിൽ ഉരുകി നിന്നു, എത്ര ജാഥകളിൽ സ്വയം തേഞ്ഞു, എത്ര വരികളിൽ കണ്ണികളായി, എത്ര പിന്നടത്തങ്ങളിൽ നുറുങ്ങി, ഒട്ടും പരിചിതമല്ലാത്ത എത്ര മറവികളിൽ വഴിതെറ്റി, ഉടലുകളോട് നീതിയാകുവാൻ എത്ര ഭാരം ചുമന്നു. ഒരു ചെരുപ്പ് കുത്തിയോട് ചോദിക്കൂ, സൂചി തറച്ചു കയറ്റുമ്പോൾ വീണ സങ്കടത്തുള്ളികളെക്കുറിച്ച് പറയും. ഉടലിൽ നിന്ന് ജീവൻ എന്ന പോലെ പാദങ്ങളിൽ നിന്നും വഴുതിപ്പോയ വഴികളെക്കുറിച്ചും. ഒരു ചെരുപ്പ് കുത്തിയോട് ചോദിക്കൂ, സൂചി തറച്ചു കയറ്റുമ്പോൾ വീണ സങ്കടത്തുള്ളികളെക്കുറിച്ച് പറയും. ഉടലിൽ നിന്ന് ജീവൻ എന്ന പോലെ പാദങ്ങളിൽ നിന്നും വഴുതിപ്പോയ വഴികളെക്കുറിച്ചും.
1: അടുത്ത കവിത പക്ഷികളുടെ രാജ്യം വരെയാണ്.
2: പക്ഷികളുടെ വീടുകൾ ഏത് ദിശയിലേക്കും ദർശനമുള്ളവ. കാറ്റിനും വെളിച്ചത്തിനും കടന്നു വരാൻ എതിലെയും വാതിലുകൾ. പക്ഷികളുടെ വീടുകൾ ഏതു ദിശയിലേക്കും ദർശനമുള്ളവ. കാറ്റിനും വെളിച്ചത്തിനും കടന്നു വരാൻ എതിലെയും വാതിലുകൾ. ഉദയത്തിൻ്റെ നനുത്ത സ്ഫുരണങ്ങൾ തൊട്ടു വിളിക്കും. ഉച്ചവിയിൽ

0: ഉയരിക്കൊണ്ടിരിക്കും. മഴയുടെ സങ്കടങ്ങൾ നനവിറ്റുകയും പകൽ പൂക്കളെ ഇറുത്തുവെക്കുകയും ചെയ്യും. രാത്രി നക്ഷത്രങ്ങളെ കൊളുത്തി ഇരുട്ടിനെ വിവർത്തനം ചെയ്യുന്നുമുണ്ടാവും. വെളിച്ചം മിന്നാമിനുങ്ങുകളായി നുരഞ്ഞ് കുന്നുകളെയും താഴ്വരകളെയും വായിച്ചുകൊണ്ടേയിരിക്കും. പക്ഷികളുടെ കൂട്ടിൽ ചിറകുകൾ അതിരുകളറ്റ ആകാശത്തെ പൊതിഞ്ഞു പിടിക്കും. പക്ഷികളുടെ രാജ്യത്തിന് സമുദ്രങ്ങളാണ് അതിരുകൾ. അതിൻ്റെ അനന്തത ഓളങ്ങളായി പരക്കുന്നു ഏത് തുറമുഖത്തേക്കും വാതിലുകൾ. തണുത്തും തപിച്ചും ഋതുക്കൾ, ഇല്ലയെങ്ങും അതിർത്തികളുടെ കൊടിയടയാളങ്ങൾ. ഭൂമിയെ മെതിക്കുന്നില്ല പടയോട്ടങ്ങൾ. വിശപ്പ് വിഭജിച്ച നഗരങ്ങളില്ല. സമാധാന ഉടമ്പടികൾ ചാട്ട ചുഴറ്റുന്നില്ല. ഭൂപടങ്ങളിൽ കണ്ണടക്കാഴ്ചകളിലൂടെ ഒന്നും ഗവേഷിക്കുന്നില്ല. ഭാഷയോ വേഷമോ ആരെയും അന്യരാക്കുന്നില്ല. ദൈവങ്ങൾ നയിക്കുന്ന യുദ്ധങ്ങളില്ല. മതങ്ങൾ പെറ്റിട്ട വ്രണവേനലില്ല. പക്ഷികളുടെ രാജ്യത്തിന് സമുദ്രങ്ങളാണ് അതിരുകൾ. അതിൻ്റെ അനന്തത ഓളങ്ങളായി പരക്കുന്നു ഏത് തുറമുഖത്തേക്കും വാതിലുകൾ. തണുത്തും തപിച്ചും ഋതുക്കൾ, ഇല്ലയെങ്ങും അതിർത്തികളുടെ കൊടിയടയാളങ്ങൾ. ഭൂമിയെ മെതിക്കുന്നില്ല പടയോട്ടങ്ങൾ. വിശപ്പ് വിഭജിച്ച നഗരങ്ങളില്ല. സമാധാന ഉടമ്പടികൾ ചാട്ട ചുഴറ്റുന്നില്ല. ഭൂപടങ്ങളിൽ കണ്ണടക്കാഴ്ചകളിലൂടെ ഒന്നും ഗവേഷിക്കുന്നില്ല. ഭാഷയോ വേഷമോ ആരെയും അന്യരാക്കുന്നില്ല. ദൈവങ്ങൾ നയിക്കുന്ന യുദ്ധങ്ങളില്ല. മതങ്ങൾ പെറ്റിട്ട വ്രണവേനലില്ല. പക്ഷികളുടെ രാജ്യത്ത് ആകാശമാകുന്നു സാധ്യതകൾ. ചിറകുകൾ ഹിതങ്ങൾ. കാറ്റുകൾ മൂളുന്നു, കടലുകൾ ഇളകുന്നു. പക്ഷിജന്മം തരയണമേ, പക്ഷികളുടെ രാജ്യം വരയണമേ. പക്ഷികളുടെ രാജ്യത്ത് ആകാശമാകുന്നു സാധ്യതകൾ. ചിറകുകൾ ഹിതങ്ങൾ. കാറ്റുകൾ മൂളുന്നു, കടലുകൾ ഇളകുന്നു. പക്ഷികളുടെ ജന്മം തരയണമേ, പക്ഷികളുടെ രാജ്യം വരയണമേ.
1: ഇതുവരെ നിങ്ങൾ കേട്ടത് അലിയാർ ഇരുമ്പുപാലം എഴുതി ചൊല്ലിയ കവിതകൾ. മൊഴിയഴക്. ഇന്നത്തെ മൊഴിയഴകിൽ എൻ എസ് മാധവന്റെ കൃതികളിലൂടെ പ്രമേയത്തിലെ വൈവിധ്യം കൊണ്ടും ആഖ്യാനത്തിലെ സൂക്ഷ്മത കൊണ്ടും ആധുനികാനന്തര കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് എൻ എസ് മാധവൻ. 1971 മാതൃഭൂമി വിഷുപ്പതിപ്പിൽ എഴുതിയ 1971 മാതൃഭൂമി വിഷുപ്പതിപ്പിൽ എഴുതിയ ശിശു എന്ന കഥയിലൂടെ ശ്രദ്ധ നേടിയ എൻ എസ് മാധവൻ 1993 പ്രസിദ്ധപ്പെടുത്തിയ ഹിഗ്വിറ്റ എന്ന കഥയിലൂടെ കഥാലോകത്തെ വേറിട്ട ശബ്ദത്തിന് ഉടമയായിത്തീർന്നു. കായികലോകവുമായി ബന്ധപ്പെട്ട കഥകൾ മലയാളത്തിൽ കുറവാണ്. മാധവന്റെ ഹിഗ്വിറ്റ എന്ന ലോകപ്രശസ്തനായ ഗോളിയുടെ ശൈലിയെ മലയാള ചെറുകഥയിൽ അടയാളപ്പെടുത്തുകയാണ് ചെയ്തത്. കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിയോട് തോന്നിയ കമ്പം ജീവിതത്തിൻ്റെ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള പ്രായോഗിക ചര്യയായി മാറ്റിയ ഗീവർഗി സച്ചൻ്റെ ധന്യതയുടെ കഥയാണ് ഹിഗ്വിറ്റ. ഗീവർഗി സച്ചന് ഗോളി യേശുക്രിസ്തുവായിരുന്നു. ഗോളിയുടെ ബാധ്യതകൾ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഗോളികളുടെ ജീവിത പഠനത്തിലൂടെ സ്വന്തം ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്താൻ ശ്രമിക്കുന്ന ഗീവർഗി സച്ചൻ ലൂസി എന്ന പെൺകുട്ടിയെ ജബ്ബാറിൽ നിന്നും രക്ഷിക്കാൻ പന്തിൻ്റെ മാസ്മരിക ലോകത്തുകൂടെ സഞ്ചരിക്കുന്നു. ഫുട്ബോൾ കളിയിൽ ഗോളികളെ മാത്രം ശ്രദ്ധിച്ചിരുന്ന ഗീവർഗി സച്ചനിലൂടെ ഫുട്ബോൾ കളിയുടെ സൗന്ദര്യശാസ്ത്രം ജീവിതത്തിൻ്റെ വ്യാഖ്യാനമാക്കി മാറ്റിയിരിക്കുന്നു. രാഷ്ട്രീയമായ ഒരു സംഭവം ജനജീവിതത്തിൽ സൃഷ്ടിക്കുന്ന അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളുടെ ഭീതിജനകമായ അവസ്ഥകളുടെ ചിത്രീകരണമാണ് വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയിൽ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നത്. ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ച ദിവസം ഡൽഹിയിൽ സിക്കുകാർക്കെതിരായി നടന്ന ക്രൂരമായ ആക്രമണങ്ങളുടെ ഒരു ചിത്രം ഈ കഥയിൽ എൻ എസ് മാധവൻ കാണിച്ചു തരുന്നു. വൻമരങ്ങൾ വീഴുമ്പോൾ അതിനു താഴെ നിൽക്കുന്ന പുൽക്കൊടികൾക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെ ഹൃദയസ്പർശകമായി അവതരിപ്പിച്ചിരിക്കുന്നു. ബാബറി മസ്ജിദ് തകർന്ന ദിവസം ഒരു പത്രം ഓഫീസിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് തിരുത്ത് എന്ന കഥയിൽ മാധവൻ അനാവരണം ചെയ്തിരിക്കുന്നത്. പ്രധാന വാർത്തയ്ക്കുള്ള തലക്കെട്ട് തയ്യാറാക്കുന്നതിൽ ചുല്ലിയാറ്റ് എന്ന പത്രാധിപർ എടുക്കുന്ന നിലപാട് വ്യക്തമാക്കുന്നത് എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരൻ്റെ രാഷ്ട്രീയ അവബോധത്തെയാണ്. തർക്കമന്ദിരം തകർത്തു എന്നതിൽ തർക്കമന്ദിരം വെട്ടി ബാബറി മസ്ജിദ് തകർത്തു എന്ന് തലക്കെട്ടിനെ മാറ്റിയെഴുതുന്നു. വർഗീയത, അധികാരം, ആധുനിക രാഷ്ട്രീയത്തിലെ മൂല്യച്യുതികൾ എന്നിവയെ ശക്തമായി ചോദ്യം ചെയ്യുന്ന മാധവന്റെ കഥകളാണ് ഇവ മൂന്നും. വായനക്കാരെ ആകർഷിക്കുന്ന മൂർച്ചയുള്ളതും കൃത്യതയുള്ളതുമായ ഭാഷാശൈലിയാണ് അദ്ദേഹത്തിൻ്റേത്.

0: കളിക്കളത്തിലെ തന്ത്രങ്ങളെയും നിത്യജീവിതത്തിലെ സംഭവങ്ങളെയും രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളോട് ഉപമിക്കുന്ന ശൈലി. ഹിഗ്വിറ്റ എന്ന ഗോൾ കീപ്പിംഗ് രീതിയെ കഥയുടെ കാതലായ രൂപകമാക്കിയത് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. കൊച്ചിയുടെയും അതിനോട് ചേർന്ന പ്രദേശങ്ങളുടെയും ചരിത്രം, ഭൂമിശാസ്ത്രം, ജനജീവിതം, പ്രാദേശിക സംഭാഷണ ശൈലി എന്നിവ ജീവസുറ്റതാക്കിക്കൊണ്ട് എൻ എസ് മാധവൻ എഴുതിയ നോവലാണ് ലത്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. ഡച്ചു പീരങ്കിപ്പട എന്നർത്ഥം വരുന്ന ഡച്ചു ബാറ്ററിയാണ് ലത്തൻ ബത്തേരിയായത്. കത്തോലിക്കരുടെ ദുരിത നിവാരണ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ലുത്തിനിയകൾ. ജെസീക്ക എന്ന പെൺകുട്ടിയുടെ ബോധധാരയിലൂടെയാണ് നോവൽ രൂപം പ്രാപിക്കുന്നത്. ഏത് ജീവിത സാഹചര്യങ്ങളെയും വ്യക്തമായ വീക്ഷണത്തോടെ, ദർശന സവിശേഷതയോടെ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് മാധവന്റെ കൃതികളുടെ സവിശേഷത. പരീക്ഷണങ്ങളിൽ നിന്നും സങ്കീർണതകളിൽ നിന്നും വിട്ടുമാറി മനുഷ്യജീവിത ദുരന്തങ്ങളുടെ കഥാകാരനായി തീർന്നതോടെ എൻ എസ് മാധവൻ സാഹിത്യ ലോകത്ത് ശ്രദ്ധേയമായ ഒരിടം കണ്ടെത്തി.
1: ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്, നിർവഹണ സഹായം ഡോക്ടർ അനില സി എസ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോഴൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഹോട്ടൽ കാലിഫോർണിയ എന്ന ചിത്രത്തിന് വേണ്ടി അനൂപ് മേനോൻ രചിച്ച് ഷാൻ റഹ്മാൻ ഈണം പകർന്ന് വിജയ് യേശുദാസ് പാടിയത്.

0: ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന രാജീവ് നായർ, സംഗീതം എം ജയചന്ദ്രൻ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. അക്കാദമിക് മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവ രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് വർഷങ്ങളായി തലമുറകളോളം വളരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും വളരാനും മാറ്റങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സംസാരിച്ച വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി വർഷങ്ങളായി ഉയർന്ന നിലവാരം പുലർത്തുന്നതിന് കോളേജിനെ പ്രശംസിച്ചു. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മനുഷ്യകേന്ദ്രീകൃത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത്

0: ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാറിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് NHAIA യുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. ദേശീയപാതയിൽ ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങളും നാലുവരിപ്പാത നിർമ്മാണത്തിന്റെ അന്തിമഘട്ടവും കണക്കിലെടുത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. അമിതവേഗത, മോശം വെളിച്ചം, അശാസ്ത്രീയ ട്രാഫിക് ക്രമീകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം എന്നിവയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും പാത തുറന്നുകൊടുക്കുമ്പോൾ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി N. ശംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് ഒരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൾ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി K. മുരളീധരൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൌകര്യങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യവും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്ന സാഹചര്യവും ഉണ്ടായാൽ സംസ്ഥാനത്ത് ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക് പോരാട്ടം. ടോസ് നേടിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 8 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺ നേടിയിട്ടുണ്ട്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ സാത്വിക് സായ് രാജ് റംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് വൈകുന്നേരം ഷെൻഷനിൽ നടന്ന ആവേശകരമായ സെമിഫൈനൽ പോരാട്ടത്തിൽ മലേഷ്യൻ സഖ്യത്തെ 21-16, 18-21, 21-11 എന്ന സ്കോറിനാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റി കരാറുകാരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം പാടില്ലെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് 10 ദിവസം മുൻപ് അറിയിപ്പ് നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10,883 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 34 കേസുകളിലായി 39 പേർ കൂടി അറസ്റ്റിലായതോടെ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 10,070 ആയി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മയൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിന് വേണ്ടി S. രമേശൻ നായർ രചിച്ച് ബേണി ഇഗ്നീഷ്യസ് ഇണം പകർന്ന് ചിത്രപാടിയത്.

0: വെളിച്ചം പകർന്നു നൽകി നമ്മെ ഓരോരുത്തരെയും നല്ല മനുഷ്യരായി വാർത്തെടുക്കാൻ പ്രയത്നിക്കുന്ന നമ്മുടെ അധ്യാപകർക്കായി സമർപ്പിക്കപ്പെട്ട ദിനമാണ് ഇന്ന്. എല്ലാ അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വിൻസെന്റ് പി ജെ സാറും കട്ടപ്പന ഗവൺമെന്റ് കോളേജ് എക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രേഷ്മ സുശീലൻ ടീച്ചറുമാണ്.
1: നമസ്കാരം. എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം. ഭാരതം സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതിയും 2-ാമത്തെ രാഷ്ട്രപതിയുമായ പ്രമുഖ അധ്യാപകനും ചിന്തകനുമായ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം 1888 സെപ്റ്റംബർ 5 ജനിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ തത്വചിന്തകനും ഭാരതീയ സംസ്കൃതിയിൽ അഗാധമായ ജ്ഞാനവുമുള്ള

ദോഷമായി എന്നദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണ് സെപ്റ്റംബർ 5, 1961 മുതൽ ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അധ്യാപകരുടെ സാമൂഹ്യ സാമ്പത്തിക പദവികൾ ഉയർത്തണം, അവരുടെ കായികവും ബൗദ്ധികവും ആത്മീയവുമായ ശേഷികൾ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി അതിനെ ഉപയോഗിക്കാനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അധ്യാപക ദിനാചരണത്തിനുണ്ട്. അതോടൊപ്പം 1962 ദേശീയ അധ്യാപക ക്ഷേമനിധി രൂപീകരിക്കുകയുണ്ടായി. വിശിഷ്ട സേവനം നടത്തിയ അധ്യാപകർക്ക് ദേശീയ അവാർഡ് നൽകുന്നുണ്ട്. ഈ രൂപത്തിൽ അധ്യാപകരുടെ മനസ്ഥിരതയും അവരുടെ ബൗദ്ധികമായ വളർച്ചയും അവരുടെ മറ്റ് ശേഷികളും വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം അധ്യാപക ദിനാചരണത്തിൻ്റെ ഭാഗമായി ഭാരതത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സ്കന്ദപുരാണത്തിലെ ഗുരുഗീതയിൽ ഇപ്രകാരം പറയുന്നു: ഗുരുർബ്രഹ്മ, ഗുരുർവിഷ്ണു, ഗുരുർദേവോ മഹേശ്വര, ഗുരുസാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമ. ത്രിമൂർത്തികളായ വിഷ്ണു, ബ്രഹ്മദേവൻ, പരമേശ്വരൻ എന്നിവർക്കൊപ്പമാണ് ഭാരതത്തിൽ ഗുരുക്കന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ലോകത്തിലെ മറ്റിതര സംസ്കൃതികളിൽ പ്രവാചക പരമ്പരകളാണ് ഉള്ളതെങ്കിൽ ഭാരതത്തിൽ ഗുരു പരമ്പരയാണുള്ളത്. സപ്തഋഷി പരമ്പരയിൽ തുടങ്ങി നമ്മുടെ ആധുനിക തലമുറയെ രൂപപ്പെടുത്തുന്ന കോളേജിലെയും സ്കൂളുകളിലെയും ക്ലാസ് മുറികളിലുള്ള അധ്യാപകർ വരെ ഈ ഗുരു പരമ്പരയുടെ ഭാഗമാണ്. അധ്യാപകരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, ആത്മോത്കർഷത്തിനും ഭൗതികമായ പുരോഗതിക്കും അധ്യാപകരുടെ ശേഷികളെ ഉപയോഗപ്പെടുത്തുക എന്നതൊക്കെ നമ്മളുടെ പൊതു പാരമ്പര്യമാണ്. അതോടൊപ്പം സവിശേഷമായ സാഹചര്യത്തെയും നാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മൈക്രോ ഫാമിലിയും മിനി ഫാമിലിയും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണ്. കുട്ടികളുടെ സമ്പൂർണമായ വികസനത്തിന് ആവശ്യമായ സാഹചര്യം പലപ്പോഴും ഇന്ന് കുടുംബങ്ങളിലില്ല. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പ്രമാണം. മാതാവിനും പിതാവിനും ഗുരുവിനുമൊപ്പമാണ് ദൈവത്തിൻ്റെ സ്ഥാനം, അഥവാ ദൈവത്തിൻ്റെ സ്ഥാനത്തിനൊപ്പമാണ് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സ്ഥാനം. ഇവിടെ ആദ്യത്തെ ഗുരു യഥാർത്ഥത്തിൽ അമ്മയാണ്, അച്ഛനാണ് രണ്ടാമത്തെ ഗുരു. പിന്നീടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെയും കോളേജുകളിലെയും സർവകലാശാലയിലെയും ഒക്കെ അധ്യാപകർ വരുന്നത്. ഇന്നത്തെ സവിശേഷമായ സാഹചര്യത്തിൽ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനവും കൂടി ഏറ്റെടുക്കേണ്ടുന്ന അവസ്ഥ അധ്യാപകർക്കുണ്ട്. വിശേഷിയ സ്കൂളുകളിൽ ജോലിത്തിരക്കും ആധുനിക ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും ഒക്കെ കാരണം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി പരിഹരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ വൈകാരികമായ തലങ്ങളെ കൂടി ശ്രദ്ധിക്കുവാനും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്ന തലത്തിൽ നമ്മളുടെ അധ്യാപകർക്ക് ഇന്ന് മാറാൻ കഴിയണം. അപ്പോൾ കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹവും കൂടി കൊടുക്കാൻ ഇന്ന് അധ്യാപകർ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി മാതാപിതാക്കൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അവരുടെ കുട്ടികൾ ഒരുപക്ഷെ ബന്ധുക്കളുടെ കൂടെയോ ഒക്കെ നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ പഠിക്കുകയാണ്. അത്തരം കുട്ടികൾക്ക് സവിശേഷമായ പരിഗണന ലഭിക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഒന്നോ രണ്ടോ കുട്ടികൾ ആണ് ഇന്ന് കുടുംബങ്ങളിലുള്ളത്. അവർക്ക് വേണ്ടത്ര പിന്തുണ കുടുംബത്തിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കുട്ടികളുടെ, അത് സർവകലാശാല വിദ്യാർത്ഥികളാണെങ്കിലും സ്കൂൾ വിദ്യാർത്ഥികളാണെങ്കിലും, അവരുടെ സമഗ്ര വികാസത്തിന് സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റവും വൈകാരികമായ സുസ്ഥിരതയും ഒക്കെ അനിവാര്യമാണ്. ഇതുകൂടി നൽകാൻ ഇന്നത്തെ അധ്യാപകർക്ക് കഴിയണം. ആ ദിശയിൽ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് അവരുടെ കൂട്ടുകാരനും അവരുടെ വഴികാട്ടിയും അവരുടെ തത്വചിന്തകനും അവരുടെ മാർഗദർശിയും ഒക്കെ ആയിട്ട് അധ്യാപകർ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ ക്ലാസ് മുറികളിലാണ് നാളത്തെ ഇന്ത്യ രൂപപ്പെടുത്തുന്നത്. നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്താനുള്ള സമുജ്വലമായ പ്രവർത്തനത്തിലാണ് അധ്യാപക സമൂഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ അധ്യാപക സമൂഹത്തെ അവരുടെ എല്ലാ തരത്തിലുമുള്ള വളർച്ച

0: യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് ഉപയോഗപ്പെടുകയാണ് ചെയ്യുക. ആ ദിശയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന ഒരു കളക്ടിവിറ്റി, ഒരു കൂട്ടായ്മ, അതാണ് ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുക. ഈ ദിശയിൽ അധ്യാപകരുടെ ശേഷികളെ വിദ്യാർത്ഥികളുടെ വികസനത്തിനും സമൂഹത്തിൻ്റെ വികസനത്തിനും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഒരു വേദിയായി അധ്യാപക ദിനം മാറിയിരിക്കുന്നു. വിശിഷ്ട സേവനം ചെയ്ത അധ്യാപകർക്ക് അവാർഡുകൾ ലഭിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ അത്യന്തം പ്രോത്സാഹനം നൽകുന്ന കാര്യമാണ്. അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തിക്കൊണ്ടും അവർക്ക് മാന്യമായ വേതനം നൽകിക്കൊണ്ടും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടും ആധുനിക ഇന്ത്യയെ ക്ലാസ് മുറികളിൽ രൂപപ്പെടുത്താനുള്ള അത്യുജ്വലമായ ഒരു സങ്കല്പനത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മളുടെ അധ്യാപക ദിനാചരണം. ഈ ദിശയിൽ ഈ ദിനാചരണം അതിൻ്റെ അർത്ഥസമ്പൂർണമായ വിധത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തിയ അധ്യാപകരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മാർഗദർശി. ഈ ഭാരതത്തെ രൂപപ്പെടുത്തിയ, നമ്മളെ രൂപപ്പെടുത്തിയ, പുതിയ തലമുറയെ ക്ലാസ് മുറിയിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല അധ്യാപകർക്കും പ്രണാമം.
1: നമസ്കാരം. ആകാശവാണി ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. നമ്മുടെ ജീവിതത്തിൽ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു തന്നവരെയും നമ്മുടെ കഴിവുകളിൽ വിശ്വസിച്ചവരെയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വഴികാട്ടിയായവരെയും നന്ദിയോടെ ഓർക്കുന്ന ദിനം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രശസ്ത അധ്യാപകനും തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നമ്മൾ ആചരിക്കുന്നത്. പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ മാത്രമാണോ അധ്യാപകൻ? ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ കഴിവ് തിരിച്ചറിയുകയും തെറ്റുപറ്റുമ്പോൾ തിരുത്തുകയും പരാജയപ്പെടുമ്പോൾ കൈപിടിച്ചുയർത്തുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നിനക്ക് കഴിയും എന്ന് പറയുന്നയാളാണ്. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മെ പഠിപ്പിച്ച അധ്യാപകരിൽ ചിലരെങ്കിലും ഇന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അവർ പഠിപ്പിച്ച പാഠങ്ങൾ പലതും നമ്മൾ മറന്നിട്ടുണ്ടാവാം. പക്ഷേ അവർ പറഞ്ഞ നല്ല ഒരു വാക്ക്, നൽകിയ ഒരു പ്രോത്സാഹനം, നമ്മളിൽ വെച്ച ഒരു വിശ്വാസം, ഇവയൊക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടാവാം. അതുതന്നെയാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ശക്തി. അധ്യാപകൻ അറിവ് മാത്രമല്ല നൽകുന്നത്, ആത്മവിശ്വാസവും പ്രതീക്ഷയും ജീവിതത്തിന് ഒരു ദിശയും നൽകുന്നു. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്, അവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ സ്വപ്നങ്ങളും വ്യത്യസ്തമാണ്. എല്ലാ കുട്ടികളും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നില്ല. ഒരാൾ ഡോക്ടറാവാൻ ആഗ്രഹിക്കാം, മറ്റൊരാൾ അധ്യാപകനാവാം, ഒരാൾ ശാസ്ത്രജ്ഞനാകാം, കലാകാരനാവാം, കർഷകനാകാം, ഒരു നല്ല സംരംഭകനാകാം. അതിനാൽ എല്ലാ കുട്ടികളെയും ഒരേ ചില്ലയിൽ ഇരുത്തുകയല്ല അധ്യാപകന്റെ ദൗത്യം. ഓരോ കുട്ടിയും ഏത് ചില്ലയിലാണ് വിരിയാൻ ആഗ്രഹിക്കുന്നതെന്നും ആ ചില്ല ഏത് ആകാശത്തേക്കാണ് നീളുന്നതെന്നും അധ്യാപകന് മനസ്സിലാക്കാൻ കഴിയണം. കുട്ടിയുടെ കഴിവ് തിരിച്ചറിയണം, അവന് താല്പര്യം മനസ്സിലാക്കണം, അവന്റെ സ്വപ്നങ്ങൾ കേൾക്കണം, പിന്നെ ആ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാനുള്ള ആത്മവിശ്വാസം നൽകണം. ഒരു നല്ല അധ്യാപകൻ കുട്ടിക്ക് സ്വന്തം ആകാശങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നയാളാണ്. ഇതാണ് അധ്യാപകന്റെ ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്ന്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു കാലത്ത് അറിവിനായി കുട്ടികൾ അധ്യാപകരെയും പുസ്തകങ്ങളെയും മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. മൊബൈൽ ഫോണിലൂടെയും ഇന്റർനെറ്റിലൂടെയും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധ്യാപകന്റെ പ്രസക്തി കുറഞ്ഞിട്ടില്ല, അത് കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് പ്രശ്നം വിവരങ്ങളുടെ അഭാവമല്ല, വിവരങ്ങളുടെ അമിത ലഭ്യതയാണ്. ഇന്റർനെറ്റിൽ കാണുന്നതെല്ലാം ശരിയല്ല, സാങ്കേതികവിദ്യ നൽകുന്ന എല്ലാ ഉത്തരങ്ങളും ശരിയാകണമെന്നുമില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് വിവരങ്ങൾ നൽകുന്നതിനോടൊപ്പം വിവരങ്ങളെ വിലയിരുത്താനും പഠിപ്പിക്കണം. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്തുകൊണ്ട്, അതിന്റെ ഫലം എന്തായിരിക്കും, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ നമ്മൾ പ്രേരിപ്പിക്കണം. അതാണ് അധ്യാപകന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. സാങ്കേതികവിദ്യയ്ക്ക് അറിവ് നൽകാൻ കഴിയും, പക്ഷേ ഒരു കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാൻ, അവന്റെ വിഷമം തിരിച്ചറിയാൻ, പരാജയപ്പെടുമ്പോൾ ആശ്വസിപ്പിക്കാൻ, അവന്റെ കഴിവിൽ വിശ്വസിക്കാൻ ഒരു അധ്യാപകന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് അധ്യാപകരും മാറണം. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കണം, പുതിയ പഠന രീതികൾ സ്വീകരിക്കണം. എന്നാൽ അതോടൊപ്പം മനുഷ്യത്വം നഷ്ടപ്പെടാൻ പാടില്ല. കാരണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടുക എന്നത് മാത്രമല്ല, നല്ലൊരു മനുഷ്യനായി വളരുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അറിവുള്ളവനാകുന്നതിനൊപ്പം മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സമൂഹത്തിനോട് ഉത്തരവാദിത്തോടെ പെരുമാറുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഇതെല്ലാം പഠിക്കുന്നതിന് അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. ഒരു അധ്യാപകൻ

ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭാവിയെ രൂപപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ഡോക്ടറുടെയും എഞ്ചിനീയറുടെയും ശാസ്ത്രജ്ഞന്റെയും അധ്യാപകന്റെയും കർഷകന്റെയും എല്ലാം ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അധ്യാപകന്റെ കയ്യൊപ്പുണ്ടാകും. അറിവിനൊപ്പം ചിന്തകളെ പ്രേരിപ്പിക്കുവാനും വിജ്ഞാനത്തിനൊപ്പം മൂല്യങ്ങളെ വളർത്തുവാനും സാങ്കേതിക വിദ്യയ്ക്കൊപ്പം മനുഷ്യത്വവും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ എല്ലാ അധ്യാപകർക്കും കഴിയണം. എൻ്റെ ജീവിതത്തിൽ അറിവും സ്നേഹവും ആത്മവിശ്വാസവും പകർന്നു തന്ന എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. സമൂഹത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, അവരുടെ സ്വപ്നങ്ങളുടെ ആകാശം കണ്ടെത്താൻ ചിറകുകൾ നൽകുവാനും കഴിയണം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഗാനങ്ങളാണ് ഇന്നത്തെ ചലച്ചിത്രഗാന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം പാവ എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച് ആനന്ദ് മധുസൂദനൻ ഈണം പകർന്ന് സിതാര പാടിയത്.

പത്മ എന്ന ചിത്രത്തിന് വേണ്ടി രാജ്കുമാർ രാധാകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ അനൂപ് മേനോൻ, നിനോയ് വർഗീസ്.

ക്രിസ്റ്റി എന്ന ചിത്രത്തിന് വേണ്ടി ഗോവിന്ദ് വസന്ത ഈണം പകർന്നൊരു ഗാനം കേൾക്കാം. പാടിയത് കപിൽ കപിലൻ, കീർത്തന വൈദ്യനാഥൻ, ഗാനരചന വിനായക് ശശികുമാർ.

ബാംഗിൾസ് എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് ആലുങ്കൽ രചിച്ച ഡോക്ടർ സുവിത് വിൽസൺ ഇണം പകർന്ന് ജോത്സ്ന പാടിയത്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് ഹിതേന്ദ്രദാസ് ആണ്. അദ്ദേഹം ആസാം സ്വദേശിയാണ്. ഏതെങ്കിലും ഒരു മനോഹരമായ മലയാളം ഗാനം കേൾക്കണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഹിതേന്ദ്രദാസിന് വേണ്ടി ഒരു മലയാള ഗാനം ഇപ്പോൾ കേൾക്കാം. പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിന് വേണ്ടി വിശാൽ മിശ്ര, ആവണി മൽഹാർ എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്പുറം, സംഗീതം ജേക്സ് ബിജോയ്.

പെരുമ്പാവൂരിൽ നിന്നും ഷൈജൻ സി ജി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അഗ്നിനിലാവ് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ മാധവൻകുട്ടി രചിച്ച്, ഉഷാഖന്ന ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയത്.

അടുത്ത സന്ദേശം. മൈലാഞ്ചി മഞ്ജുള്ള വീട് എന്ന ചിത്രത്തിലെ പൂത്ത നിലഞ്ഞയ്ക്ക് പൂവിരിഞ്ഞ് എന്ന ഗാനം വെച്ചു തരുമു. 6ാം തീയതി ഞായറാഴ്ച എൻ്റെ അനിയൻ്റെ മകളുടെ കല്യാണമാണ്. പുതുമണവാളനും മണവാട്ടിക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. സന്ദേശം അയച്ചിരിക്കുന്നത് സിദ്ദിഖ് സി ടി, കോട്ടയ്ക്കൽ പറപ്പൂർ. ഇരുവർക്കും ഒരുമയും സ്നേഹവും നിറഞ്ഞ ഒരു മനോഹരമായ ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു. ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് അൻവർ സാദത്ത്, റിമി ടോമി, യാസിൻ നിസാർ എന്നിവരാണ്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ ഈണം പകർന്നത് അഫ്സൽ യൂസഫ്.

അധ്യാപക ദിനമായ ഇന്ന് എല്ലാ അധ്യാപകർക്കുമായി കുഞ്ചിത്തണ്ടിയിൽ നിന്നും നന്ദു, കുഞ്ഞാറ്റ എന്നിവർ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനം കേൾക്കാം. അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ ഒരു പൂവിതളിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാറാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് എം ജി രാധാകൃഷ്ണൻ.

കാട്ടുതുളസി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച് എം എസ് ബാബുരാജ് ഇണം പകർന്ന് എസ് ജാനകി പാടിയ സൂര്യകാന്തി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെട്ടത് ദേവികുളത്ത് നിന്നും ഷീല.

പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻറ് എന്ന ചിത്രത്തിലെ കിനാവിലെ ജനാലകൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഈ ഗാനം ആവശ്യപ്പെട്ടത് അടിമാലിയിൽ നിന്നും ബിന്ദു, റിൻഡു എന്നിവർ. ഈ ഗാനം പാടിയത് ഫ്രാങ്കോ, ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ദേവികുളത്ത് നിന്നും ആൻസിയുടെ ഇഷ്ടഗാനം കേൾക്കാം. സല്ലാപം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം രചിച്ച ജോൺസൺ ഇണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്.

മിടുമിടുക്കി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ അകലെ അകലെ നീലാകാശം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ശ്രീകുമാരൻ തമ്പി രചിച്ച് എം എസ് ബാബുരാജ് ഇണം പകർന്ന ഈ ഗാനം ഇന്ന് ഹൃദയരാഗങ്ങളിൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തൊടുപുഴയിൽ നിന്നും രാജേശ്വരി.

0: സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിനു വേണ്ടി ജെറിയമൽദീപ് ഇണം പകർന്നൊരു ഗാനം കേൾക്കാം. മുല്ലനേഴി രചിച്ച് ഈ ഗാനം പാടിയത് യേശുദാസ്. ഈ ഗാനം ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് റജില പട്ടർകുളം മലപ്പുറം മഞ്ചേരി.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം.
2: ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്.

അങ്കമാലിയിൽ നിന്നും സിമി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വിശുദ്ധൻ എന്ന ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച ഗോപിസുന്ദർ ഈണം പകർന്ന് ഷഹബാസ് അമൻ, മൃദുല വാര്യർ എന്നിവർ പാടിയത്.